0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണവുമായി അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം ചേർന്നത്.
1: أعوذ بالله من الشيطان الرجيم فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون

0: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 19-ാമത്തെ അധ്യായം, സൂറത്തു മറിയം 59 മുതൽ 76 കൂടി വചനങ്ങളുടെ വശ്യസുന്ദരമായ പാരായണം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖതമി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക.
1: ذلك الكتاب لا ريب فيه هدى للمتقين.
0: ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക്

0: സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ. അധ്യായം ഇബ്രാഹിം വചനം 4.
1: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. ഓരോ ദിവസവും നമ്മൾ പാരായണം ചെയ്യുന്ന ചെറിയ അധ്യായങ്ങൾ, അതിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ ശ്രോതാക്കളെ വിശദീകരിക്കുന്നത് മുബാറക്കു ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമുക്ക് അടുത്ത സൂറത്തിലേക്ക് നീങ്ങാം. അടുത്ത സൂറത്ത് അൽ മാഊൻ. അതിൽ ശ്രദ്ധിക്കാനുള്ളത് അറഅയ്ത, റഅയ്ത പറയണം. പിന്നെ യുക്കദ്ദിബു ബിദ്ദീൻ, യുക്കദ്ദിബു അത് ദായും ബിദ്ദീൻ എന്ന് പറയുമ്പോൾ ദാലുമാണ്. ഉച്ചാരണം ശ്രദ്ധിക്കുക. പിന്നെ ഫദാലിക്കല്ലദി, രണ്ടും ദാ ആണ്. യദുഉ അയിന് ശബ്ദമുണ്ട്. പിന്നെ വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. ഫവൈലുല്ലിൽ തൻവീന് ശേഷം ലാമാണ്. അപ്പോൾ ഇദ്ഗാം ബിലാ ഗുന്ന. അല്ലദീനഹും അൻ സ്വലാത്തിഹിം, ഇഖ്ഫാ ആണ്. അൻ സ്വല. അല്ലദീനഹും യുറാഉൻ, മദ്. വയംനഊനൽ മാഉൻ. നമുക്കൊന്ന് ഓതാം.

അപ്പോൾ സൂറത്തുൽ മാഊൻ കഴിഞ്ഞു. ഇനി ഹുറൂഫുൽ ഖൽഖലയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അത് ഒന്ന് ഇതാണ്, അഞ്ചക്ഷരങ്ങൾ ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ, ഖുത്ബ്, ജദ്. ഈ അക്ഷരങ്ങൾ സുക്കൂൻ ഉണ്ടാവുമ്പോൾ ഒന്ന് കനപ്പിച്ച് ഉച്ചരിക്കണം. അതാണ് ഏതൊക്കെ അക്ഷരങ്ങൾ? ഖാഫ്, ഓർത്തു വെക്കാൻ വേണമെങ്കിൽ ഖുത്ബ്, ജദ്. ഖാഫാണ് ഖാഫ്, ഖുത്ബ്, ജദ്. ആ ഈ അഞ്ചക്ഷരങ്ങൾ ഒന്ന് കനപ്പിച്ച് ഉച്ചരിക്കണം, അത് സുക്കൂനുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് വഖഫ് ചെയ്യുന്നിടത്ത് നമ്മളങ്ങനെയാണ് നേരത്തെ ഓതിയത്. അതായത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഹദ് എന്ന് പറഞ്ഞ പോലെ അഹദ്, അല്ലാഹു സ്വമദ്, അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖ് എന്ന് പറഞ്ഞ പോരാ, ഇങ്ങനെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, മിൻ ശരി മാ ഖലഖ്, അതുപോലെ. അപ്പോൾ ഈ അക്ഷരങ്ങൾ അവസാനം വരുമ്പോൾ ഹബലും മിം മസദ്.

0: പിന്നെ സമാഇ ദാതിൽ ബുറൂജ്, ബുറൂജ്,
1: ബുറൂജ്.
0: ആ ഈ അക്ഷരങ്ങൾ അവസാനം വരും. അതുപോലെ മിൻ വറാഇഹിം മുഹീത്,
1: മിൻ വറാഇഹിം മുഹീത്,
0: മുഹീത്,
1: മുഹീത്.
0: അയ്യോ അന്ന് അമർത്തി ഉച്ചരിക്കണം. അത് ഈ അഞ്ചക്ഷരങ്ങളാണ് ഒരു ഒന്ന് ഒന്ന് ഒന്ന് ഖനപ്പിച്ച് ഉച്ചരിക്കുക. അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത സൂറത്ത് നോക്കാം. സൂറത്ത് ഖുറൈശ്.

0: فبورة نوري
1: لإيلاف قريش
0: قاف تشارني ركش أديكنا ركبوند ده.

ഈലാഫിഹിം അവിടെ ഹ, പിന്നെ രിഹല ഹ, പിന്നെ ശിത്താ നല്ല മദ്, പിന്നെ സ്വൈഫ് അങ്ങനെ പറയും. ഒന്നുകൂടി.

0: وآخر دعوانا الحمد لله رب العالمين.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. പാരായണ പഠനത്തിൽ നാം പഠിച്ച അധ്യായം സൂറത്തുൽ സൽസല. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുള്ളാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിലെ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അങ്കബൂത് 56 മുതൽ 59 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം
1: ഖുർആൻ റേഡിയോയിൽ ഇനി നാം കാതോർക്കുന്നത് തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം.
2: വചനം 45. വനാദാ, വിളിച്ചു, നൂഹുൻ, നൂഹ്, റബ്ബഹു, അദ്ദേഹത്തിന്റെ നാഥനെ, ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ഇന്ന, നിശ്ചയമായും, ഇബ്നി, എന്റെ മകൻ, മിൻ അഹ്ലി, എന്റെ കുടുംബത്തിൽപ്പെട്ട, വ ഇന്ന, നിശ്ചയം, വഅദക, നിന്റെ വാഗ്ദാനം, അൽഹഖു, സത്യം, വ അന്ത, നീ, അഹ്കമു, ഏറ്റവും നല്ല വിധികർത്താവ്, അൽഹാക്കിമീൻ, വിധികർത്താക്കളിൽ വെച്ച്.

0: നൂഹ് തന്റെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ റബ്ബേ, നിശ്ചയമായും എന്റെ മകൻ എന്റെ വീട്ടുകാരിൽ അഥവാ സ്വന്തക്കാരിൽ പെട്ടവനും നിന്റെ വാഗ്ദാനം യഥാർത്ഥമായുള്ളതുമാണ്. നീയാകട്ടെ വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവുമാകുന്നു.
1: വചനം 46. ഖാല, അവൻ പറഞ്ഞു, യാ നൂഹു, നൂഹേ, ഇന്നഹു, നിശ്ചയമായും അവൻ, ലൈസ, അല്ല, മിൻ അഹ്ലിക, നിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ, ഇന്നഹു, നിശ്ചയമായും അവൻ, അമലുൻ, പ്രവൃത്തി, അഗൈറു, അല്ലാത്ത, സ്വാലിഹിൻ, നല്ലത്. ഫലാ തസ്അൽനി, അതുകൊണ്ട് നീ എന്നോട് ചോദിക്കരുത്, മാ, യാതൊന്ന്, ലൈസ, ഇല്ല, ലക, നിനക്ക്, ബിഹി, അതിനെപ്പറ്റി, ഇൽമുൻ, അറിവ്. ഇന്നി, ഞാൻ, അഇദുക, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, അന്തകൂന, നീ ആകുമെന്നതിനാൽ, മിനൽ ജാഹിലീൻ, അവിവേകികളുടെ കൂട്ടത്തിൽ.

0: അവൻ അഥവാ റബ്ബ് പറഞ്ഞു, നിശ്ചയമായും അവൻ നിന്റെ വീട്ടുകാരിൽ അഥവാ സ്വന്തക്കാരിൽപ്പെട്ടവനല്ല, കാരണം അവൻ നന്നല്ലാത്ത ഒരു പ്രവൃത്തിക്കാരൻ ആകുന്നു. ആകയാൽ നിനക്ക് അറിവില്ലാത്ത കാര്യം സംബന്ധിച്ചു എന്നോട് നീ ചോദിക്കരുത്. നീ അറിവില്ലാത്ത വിഡ്ഢികളുടെ കൂട്ടത്തിലായിത്തീരുമെന്നതിനാൽ ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്.
1: വചനം 47. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ഇന്നി, നിശ്ചയം ഞാൻ, അഊദു, ഞാൻ ശരണം തേടുന്നു, ബിക്ക, നിന്നോട്, അൻ അസ്അലക, ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന്, മാ, യാതൊന്ന്, ലൈസ, ഇല്ല, ലീ, എനിക്ക്, ബിഹി, അതിനെപ്പറ്റി, ഇൽമുൻ, അറിവ്, വ ഇല്ലാ തഗ്ഫിർ, നീ പൊറുത്തില്ലെങ്കിൽ, ലീ, എന്നോട്, വ തർഹംനി, നീ എന്നോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ, അക്കുൻ, ഞാനാകും, മിനൽ ഖാസിരീൻ, നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, എനിക്ക് അറിവില്ലാത്ത കാര്യം സംബന്ധിച്ച് നിന്നോട് ചോദിക്കുന്നതിനെ കുറിച്ച് ഞാൻ നിന്നോട് ശരണം തേടുന്നു. എനിക്ക് നീ പൊറുത്തു തരുകയും എന്നോട് നീ കരുണ ചെയ്യുകയും ചെയ്യാത്ത പക്ഷം ഞാൻ നഷ്ടക്കാരിൽ പെട്ടവനായിത്തീരും.
1: നിന്റെ സ്വന്തക്കാരെയും കപ്പലിൽ കയറ്റിക്കൊള്ളുക വഅഹ്ലക എന്ന് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചിരുന്നതാണ്. അപ്പോൾ തന്റെ മകനും അതിൽ ഉൾപ്പെടുമെന്ന് അദ്ദേഹം കരുതി. കപ്പലിൽ കയറുന്നവരെയെല്ലാം രക്ഷപ്പെടുത്താമെന്നാണല്ലോ ആ കൽപ്പനയുടെ അർത്ഥം. ശിക്ഷയുടെ വാക്ക് മുൻകഴിഞ്ഞവരൊഴികെ ഇല്ലാമൻ സബഖ അലൈഹിൽ ഖൗലു എന്ന ഉപാധിയിൽ മകൻ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം അന്നേരം അറിഞ്ഞിരുന്നതുമില്ല. അങ്ങനെ മകൻ രക്ഷപ്പെടാൻ മാർഗം കാണാതെ വന്നപ്പോൾ മകന്റെ കാര്യത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് സങ്കടപ്പെട്ടു. വാസ്തവത്തിൽ അദ്ദേഹം ആ കൽപ്പന മനസ്സിലാക്കിയതിൽ അദ്ദേഹത്തിന് പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് അള്ളാഹു അദ്ദേഹത്തെ മനസ്സിലാക്കി. സ്വന്തം മകനെന്ന നിലക്ക് അവൻ ബന്ധപ്പെട്ടവനാണെങ്കിലും അവൻ ദുർവൃത്തനായ അഥവാ അവിശ്വാസിയായ ആളാണെന്ന നിലക്ക് അദ്ദേഹവുമായി ബന്ധം മുറിഞ്ഞുപോയിട്ടുണ്ടെന്നും അവൻ അവിശ്വാസികളുടെ കൂട്ടത്തിൽ നശിച്ചു പോകേണ്ടവൻ തന്നെയാണെന്നും അവിശ്വാസികളാരും പ്രവാചകന്റെ ആൾക്കാരായിരിക്കുകയില്ലെന്നും അള്ളാഹു അദ്ദേഹത്തെ അറിയിച്ചു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കുടുംബത്തിൽപ്പെട്ട സ്വന്തക്കാർക്കെല്ലാം രക്ഷകിട്ടുമെന്ന് നൂഹ് അലൈഹിസലാം ധരിച്ചു. ആ ധാരണ ശരിയല്ലെന്നും മതബന്ധത്തിൽ ഉൾപ്പെട്ട സ്വന്തക്കാർക്ക് മാത്രമാണ് രക്ഷാവാഗ്ദാനമുള്ളതെന്നും അള്ളാഹു അദ്ദേഹത്തെ പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പക്കൽ വന്ന ധാരണപ്പിഴവ് തിരുത്തിയതോടൊപ്പം തന്നെ കാര്യത്തിന്റെ യഥാർത്ഥം മനസ്സിലാക്കാതെ ഇതുപോലെ മര്യാദയില്ലാത്ത ചോദ്യവും അപേക്ഷയും മേലിൽ നടത്തരുതെന്നും അത് വിഡ്ഢികളുടെ സ്വഭാവമാണെന്നും അള്ളാഹു അദ്ദേഹത്തെ ഉപദേശിച്ചു. സംഗതി മനസ്സിലായ അദ്ദേഹം തന്റെ പക്കൽ വന്നുപോയ അവിവേകത്തെപ്പറ്റി പശ്ചാത്തപിക്കുകയും അള്ളാഹുവിനോട് മാപ്പിനും കരുണക്കും അപേക്ഷിക്കുകയും മേലിൽ ഇത്തരം അവിവേകങ്ങൾ തന്റെ പക്കൽ വന്നുപോകാതെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതും മനസ്സിരുത്തേണ്ടതുമായ ചില കാര്യങ്ങൾ: ഒന്ന്, നൂഹ് അലൈഹിസലാം തന്റെ മകനെപ്പറ്റി അള്ളാഹുവിനോട് സങ്കടം ബോധിപ്പിച്ചത് അള്ളാഹുവിന്റെ ഏതെങ്കിലും വിധിവിലക്കുകളെ അദ്ദേഹം ലംഘിച്ചുകൊണ്ടുള്ള ഒരു പാപകൃത്യമായിരുന്നില്ല. അദ്ദേഹം മനസ്സിലാക്കിയതിൽ വന്നുപോയ ഒരു അബദ്ധം മാത്രമാണത്. എങ്കിലും പ്രവാചകവര്യനും ദിവ്യ സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുമായി അദ്ദേഹത്തിന്റെ സ്ഥാനപദവിക്ക് യോജിച്ചതായിരുന്നില്ല ആ ചോദ്യം. ആ നിലക്ക് അതൊരു പാപമെന്നോണം ഗണിക്കപ്പെട്ടിരിക്കുകയാണ്. പാപമല്ലെങ്കിലും പ്രവാചകന്മാർ ഇങ്ങനെയുള്ള ന്യൂനതകളിൽ നിന്നും പരിശുദ്ധരായിരിക്കണമെന്നതാണ് ഇതിലടങ്ങിയ തത്വം. അതുകൊണ്ടാണ് പ്രവാചകന്മാരിൽ നിന്ന് നിസ്സാരമായ വല്ല പാകപ്പിഴവുകളും ഉണ്ടാകുമ്പോഴേക്കും ശക്തിയായ ഭാഷയിൽ അള്ളാഹു ഉടനെ തിരുത്തുന്നത്. രണ്ട്, ആഭിജാത്യം കൊണ്ടോ പ്രവാചകന്മാരടക്കമുള്ള മഹാന്മാരുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ടോ ആർക്കും അള്ളാഹുവിങ്കൽ രക്ഷ കിട്ടുകയില്ല. ഓരോ വ്യക്തിയുടെയും രക്ഷാശിക്ഷകൾക്ക് നിദാനം ആ വ്യക്തിയുടെ വിശ്വാസവും കർമ്മവും തന്നെയായിരിക്കും. മൂന്ന്, കുടുംബപരമായ ചാർച്ചാബന്ധത്തേക്കാൾ ശക്തമായ ബന്ധം മതവിശ്വാസം വഴിയുള്ള ബന്ധമാകുന്നു. നൂഹ് അലൈഹിസലാമിന്റെ മകനും അദ്ദേഹവും തമ്മിൽ പിതൃപുത്ര ബന്ധമുണ്ടായിരുന്നിട്ടും അവൻ തന്റെ സ്വന്തക്കാരിൽപ്പെട്ടവനല്ല. ഇന്നഹു ലൈസമിൻ അഹ്ലിക് എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിങ്ങളുടെ വിമതസ്ഥരായ കുടുംബാംഗങ്ങൾക്ക് ഇസ്ലാമിൽ പരസ്പരം സ്വത്തവകാശം വരെ ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നതും.
2: വചനം 48. ഖീല, പറയപ്പെട്ടു, യാ നൂഹു, നൂഹേ, ഇഹ്ബിത്, നീ ഇറങ്ങുക, ബിസലാമിൻ, സമാധാനത്തോടെ, മിന്ന, നമ്മിൽ നിന്നുള്ള, വബറകാത്തിൻ, അനുഗ്രഹാശിസ്സുകളോടെയും, അലൈക, നിനക്കുള്ള, വഅലാ ഉമമിൻ, സമുദായങ്ങൾക്കുമുള്ള, മിമ്മൻ, യാതൊരുത്തരിൽപ്പെട്ട, മഅക, നിന്റെ കൂടെയുള്ള, വഉമമുൻ, ചില സമുദായങ്ങൾ, സനുമത്തിഉഹും, നാം അവർക്ക് സുഖാനുഭവം നൽകും, സുമ്മ, പിന്നീട്, യമസ്സുഹും, അവരെ ബാധിക്കും, മിന്ന, നമ്മളിൽ നിന്നുള്ള, അദാബുൻ, ശിക്ഷ, അലീമുൻ, വേദനയേറിയ.

0: പറയപ്പെട്ടു, നൂഹേ, നമ്മുടെ പക്കൽ നിന്നുള്ള ശാന്തിയോടെ നീ ഇറങ്ങിക്കൊള്ളുക. നിന്റെ മേലും നിന്റെ കൂടെയുള്ളവരിൽ നിന്നുണ്ടാകുവാനുള്ള സമുദായങ്ങളുടെ മേലും അനുഗ്രഹാശിസുകളോടെയും ഇറങ്ങിക്കൊള്ളുക. ചില സമുദായങ്ങളാകട്ടെ, അവർക്ക് നാം സൗഖ്യം നൽകിയേക്കും. പിന്നീട് അവർക്ക് നമ്മുടെ പക്കൽ നിന്നും വേദനയേറിയ ശിക്ഷ ബാധിക്കുകയും ചെയ്യും.
1: പ്രളയം അടങ്ങിയപ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സമാധാനവും ശാന്തിയും ലഭിച്ചവരായും അനുഗ്രഹാശിശുകൾക്ക് പാത്രമായവരായും കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊള്ളുവാനുള്ള ഉത്തരവാണിത്. കപ്പലിലുണ്ടായിരുന്ന സത്യവിശ്വാസികൾക്ക് മാത്രമല്ല, അവരിൽ നിന്ന് ഭാവിയിലുണ്ടാകുവാൻ പോകുന്ന സമുദായങ്ങളിലെ സത്യവിശ്വാസികൾക്ക് കൂടി ഈ ആശീർവാദം ബാധകമാണെന്നും അവരിലുണ്ടാകുന്ന അവിശ്വാസികൾക്ക് ഈ അനുഗ്രഹം ബാധകമല്ലെന്നും കുറച്ചു കാലം അവർക്ക് ഭൂമിയിൽ സുഖാനുഗ്രഹങ്ങൾ നൽകപ്പെടുമെന്നും പിന്നീട് ശിക്ഷ തന്നെയായിരിക്കും ആധാരമെന്നും കൂടി ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഈ ചരിത്ര സംഭവത്തെ ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി അള്ളാഹു പറയുന്നു,
2: വചനം 49, തിൽക അത് മിൻ അംബായി വാർത്തകളിൽപ്പെട്ട അൽ ഗൈബി അദൃശ്യത്തിൻ്റെ, നൂഹീഹ നാം വഹി നൽകുകയാണ്, ഇലൈക നിനക്ക്, മാ കുന്ത നീ ആയിരുന്നില്ല, തഅലമുഹ നീ അവയെ അറിയുക, അന്ത നീ, വലാ കൗമുക നിന്റെ ജനങ്ങളുമില്ല, മിൻ ഖബ്ലി മുമ്പ്, ഹാദ ഇതിൻ്റെ, ഫസ്ബിർ അതുകൊണ്ട് നീ ക്ഷമിക്കുക, ഇന്ന നിശ്ചയമായും, അൽ ആഖിബത പര്യവസാനം, ലിൽ മുത്തഖീൻ സൂക്ഷ്മത പാലിക്കുന്നവർക്ക്.

0: നബിയേ, അവയൊക്കെ അദൃശ്യ വാർത്തകളിൽ പെട്ടതാകുന്നു. അവ നിനക്ക് നാം വഹി നൽകുന്നു. നീയാകട്ടെ നിന്റെ ജനതയാകട്ടെ ഇതിനു മുമ്പ് അവ അറിയുമായിരുന്നില്ല. ആകയാൽ നീ ക്ഷമിച്ചുകൊള്ളുക. നിശ്ചയമായും ശുഭപര്യവസാനം സൂക്ഷ്മത പാലിക്കുന്നവർക്കായിരിക്കും.
1: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ജനതയായ അറബികളും വേദഗ്രന്ഥങ്ങളെപ്പറ്റി മുൻപരിചയമില്ലാത്തവരാകെ കൊണ്ട് ഈ സംഭവവും ഇതുപോലെയുള്ള പ്രാചീനകാല സംഭവങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും അജ്ഞാതങ്ങളാകുന്നു. അപ്പോൾ പ്രസ്തുത സംഭവങ്ങളെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരിക്കുവാൻ കഴിയുന്നത് അല്ലാഹുവിങ്കിൽ നിന്നുള്ള വഹി കൊണ്ടാണെന്ന് സ്പഷ്ടമാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ ജനത അദ്ദേഹത്തിനെതിരെ നടത്തിയ ധിക്കാര നിഷേധങ്ങളുടെ ഫലം അവർ അനുഭവിച്ചതുപോലെ ഈ മുശ്രിക്കുകളുടെ ധിക്കാരത്തിനും താമസിയാതെ അറുതി വരുത്തുകയും സത്യവിശ്വാസികൾക്ക് രക്ഷ നൽകുകയും ചെയ്യും. അതുവരെ ക്ഷമയും സഹനവും കൈക്കൊള്ളണം. സത്യപ്രബോധനത്തിനെതിരെ ജനങ്ങളിൽ നിഷേധവും മത്സരവും പ്രകടമാകുന്നത് മുമ്പ് മുതൽക്കേയുള്ള പതിവാണ് എന്നൊക്കെ സാരം. വിഭാഗം 5. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ശേഷം വന്ന ചില പ്രവാചകന്മാരുടെയും അവരുടെ സമുദായങ്ങൾ അവരുടെ നേരെ കൈക്കൊണ്ട നിലപാടുകളുടെയും ചരിത്രം തുടർന്നുള്ള വചനങ്ങളിൽ വിവരിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമയുടെയും സമുദായത്തിൻ്റെയും ചരിത്രമാണ് അവയിൽ ആദ്യത്തേത്. ഈ വിഷയകമായി മുമ്പ് സൂറത്തുൽ ആറാഫിലും താഴെ മുഅ്മിനൂൻ, ശുഅറാ, അഹ്കാഫ് മുതലായ സൂറത്തുകളിലും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ സ്ഥലത്തും വിവരിക്കുമ്പോൾ മറ്റേ സ്ഥലത്ത് കാണപ്പെടാത്ത ചില വിവരങ്ങൾ അടങ്ങിയിരിക്കും. ഇത് ഖുർആന്റെ പ്രത്യേക വിവരണ ശൈലികളിൽ ഒന്നാണ് താനും.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.
3: വഞ്ചനയാണീതുനിയാവ് പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2. അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കേൾക്കുക. ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 11, പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

الحق قل الله يهدي للحق أفمن يهدي إلى الحق أحق أن

ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 11, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം ചെയ്തത്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ
3: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
5: പീസ് ഖുർആൻ റേഡിയോ. അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
6: على أن نبدل خيرا منهم وما

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഈ രൂപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീം, ഖൈറമ്മി. തൻവീന് ശേഷം മീമു വന്നാൽ ഇത് ഖാം കാമിൽ. പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറമ്മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ടവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീം പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ, നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാമധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു, ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ, ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും, അതുപോലെ തന്നെ യഹൂദു ദാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ദാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല, യഹൂദു അല്ല, യഹൂദു, അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത, ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി, ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്, അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി, ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ, അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്, സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ, നുസുബ് സ്വാദിന് ബൊമ്മ് സീനെ കൊണ്ടല്ല വായിക്കണം, നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്, നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബീ യൂഫിദൂൻ, ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീന് ശേഷം യ വന്നാൽ ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഷദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീ യൂഫിദൂൻ, അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون أوسانة آيتل خاشعة أبصارهم ترهقهم ذلة ഇവിടെ ഖാശിഅതൻ ഖ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് ഖ എന്നതിൻ്റെ മഖ്റജ്, അതുപോലെ തന്നെ ഐൻ ഖാശിഅ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഖാശിഅതൻ അബ്സാറുഹും തൻവീനു ശേഷം ഹംസ, ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും, ധാരാളം ആളുകളിൽ അധികം ആളുകളിലും അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും, ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീനു ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്, അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം, അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു, സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ് തർഹഖുഹും അല്ല, ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്, തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല, ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم اليوم അല്ല യൗമാണ് യ ذلك اليوم الذي كانوا يوعدون

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തത്

0: ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ
1: ഉള്ള അവസരമാണ് ഈ പ്രോഗ്രാം. ഇന്ന് 411-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനഃപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 411-ാമത്തെ പേജിന്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
1: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിലിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികൾ ഉണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ.

0: فأعرض عنهم وانتظر إنهم منتظرون.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

كل آمن بالله وملائكته وكتبه ورسله

0: ജസാക്കും അല്ലാഹു ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ ലുഖ്മാൻ 20 മുതൽ 34 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ബിലാൽ യൂസുഫ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

0: بغير علم إن الله لا يهدي القوم الظالمين.
1: അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. തൻസീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും സൂറ അൽ ബഖറ 1 മുതൽ 216 വരെയുള്ള വചനങ്ങളുമാണ് പ്രശസ്ത ഖാരി സൗദ ശുറൈം പാരായണം ചെയ്യുന്നത്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله

0: തഅലമൂൻ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും സൂറ അൽ ബഖറ 1 മുതൽ 216 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഊദ് അഷ്ഷുറൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്ത് ഹൂദിലെ 69-70 വചനങ്ങളാണ് ജംഷീർ സലാഹി നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഖദല്ലദീന ളലമു സ്സൈഹത്തു ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദ് 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി വന്നത്. ഇന്ന് നമ്മൾ സൂറത്തുൽ ഹൂദിലെ 67-ാമത്തെ വചനമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാ. ആ വചനം ഇപ്രകാരമാകുന്നു: വഅഖദല്ലദീന ളലമു സ്സൈഹത്തു ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ. വഅഖദല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവരെ പിടികൂടി. അസ്സൈഹത്തു, ഒരു ഘോര ശബ്ദം. ഫഅസ്ബഹു, അങ്ങനെ അവർ ആയിത്തീർന്നു, പ്രഭാതത്തിലായിത്തീർന്നു. ഫീ ദിയാരിഹിം, അവരുടെ വീടുകളിൽ. ജാസിമീൻ, കമഴ്ന്നടിച്ചു വീണ അവസ്ഥയിൽ. ഈ വചനം ഒരു ജനതയെ അള്ളാഹു നശിപ്പിച്ചതിനെ കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതാണ് ആ ജനത? അവർ സമൂദ് ഗോത്രമാകുന്നു. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെയാണ് സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ ജനതയെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്കും അവർ അള്ളാഹു അവർക്കു നൽകിയ കായിക ശക്തിയും പാറകൾ തുരന്ന് വീടുകളുണ്ടാക്കാൻ ഉള്ള പ്രാപ്തിയും അങ്ങനെ പല കഴിവുകളും അള്ളാഹു അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ ഒരു ജനതയായിരുന്നു സമൂദ് ഗോത്രമെന്ന് ഖുർആനിലെ വേറെയും സൂറത്തുകളിലെ ആയത്തുകളിലൂടെയും ഈ സൂറത്തുൽ ഹൂദിലെ തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെയുമൊക്കെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. പക്ഷേ അവർ ധിക്കാരികളായിത്തീരുകയും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരാവുകയും അഹങ്കാരികളാവുകയും ചെയ്തതു നിമിത്തം അള്ളാഹു അവരിലേക്ക് അവരിൽ നിന്നു തന്നെ അവരുടെ സഹോദരൻ എന്നാണ് ഖുർആൻ പ്രയോഗിച്ച പദം സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയും അദ്ദേഹം അള്ളാഹുവിലേക്ക് നിരന്തരം ആ ജനതയെ സമൂദ് ഗോത്രത്തെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവരുടെ മറുപടി ധിക്കാരം നിറഞ്ഞതായിരുന്നു. സ്വാലിഹെ, നീയൊരു പ്രവാചകനാണെങ്കിൽ ഞങ്ങൾക്കൊരൊട്ടകത്തെ കൊണ്ടുപോവാ എന്നവർ പരിഹാസപൂർവ്വം വെല്ലുവിളിക്കുന്ന രംഗമൊക്കെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹു ഒരു ഒട്ടകത്തിനെ അവർക്ക് ദൃഷ്ടാന്തമായി ഒരു പാറയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഒട്ടകത്തിന് വെള്ളം കുടിക്കാൻ കിണറിൽ ഊഴം നിശ്ചയിക്കുകയും ഒട്ടകത്തെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നെല്ലാം സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തെ ഓർമ്മിപ്പിക്കുന്ന വചനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ അഹങ്കാരികളായ ആ ജനത ആ ഒട്ടകത്തെ അറുത്തുകളയുകയാണ് ചെയ്തത്, വെട്ടി അറുത്തു കൊന്നു. അതോടുകൂടി സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ 3 ദിവസം മാത്രമാണ് ബാക്കി. ഫഅഖറൂഹ ഫഖാല തമത്തഊ ഫീ ദാരികും 3 അയ്യാമിൻ. മൂന്ന് ദിവസം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സുഖിച്ചുകൊള്ളുക. ദാലിക വഅദുൻ ഗൈറു മക്ദൂബ്, അത് തെറ്റാകാനിടയില്ലാത്ത ഒരു വാഗ്ദാനമാണ്. മക്ദൂബാകാത്ത, തെറ്റാകാനിടയില്ലാത്ത ഒരു വഅദാണ്. ശിക്ഷ നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും, ശിക്ഷ നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. ബൽ ലാ ബുദ്ദ മിൻ വുഖൂഇഹി എന്നാണ് സഅദി റഹ്മഹുള്ള അതിനെ വിശദീകരിച്ചത്. അങ്ങനെ ഫലമ്മാ ജാ അംറുന നജ്ജൈന സ്വാലിഹൻ വല്ലദീന ആമനു മഅഹു ബിറഹ്മത്തിൻ മിന്ന വമിൻ ഖിസ്യി യൗമിഇദിൻ റബ്ബ് ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്. എത്ര അഹങ്കാരികളായാലും എന്തെല്ലാം പ്രാപ്തിയും കഴിവും സ്വാധീനവും ഉണ്ട് എന്ന് മനുഷ്യരായ നമ്മൾ വിചാരിച്ചാലും അള്ളാഹുവിനെ വെല്ലുവിളിക്കാനോ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ മറികടക്കാനോ സാധിക്കില്ല എന്നുള്ളത് ഈ സമൂത് ഗോത്രത്തിൻ്റെ അവസ്ഥ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഫലമ്മാ ജാ അംറുന, നമ്മുടെ കൽപ്പന വന്ന് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ബി വുഖൂഇൽ അദാബ്, ശിക്ഷ സംഭവിച്ചപ്പോൾ. നജ്ജൈന സ്വാലിഹൻ വല്ലദീന ആമനു മഅഹു, സ്വാലിഹിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും നാം രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ മിന്ന, നമ്മുടെ കാരുണ്യം കൊണ്ട്. വമിൻ ഖിസ്യി യൗമിഇദിൻ, ആ ദിവസത്തെ അപമാനത്തിൽ നിന്ന്. അല്ലേ, ശിക്ഷ ബാധിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ശിക്ഷ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ആ ശിക്ഷയനുഭവിക്കണം, അത് അപമാനകരമാണ്. വളരെ വ്യക്തമായി അള്ളാഹു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഖിസ്യ് എന്ന പദമാണ് പ്രയോഗിച്ചത്, നിന്ദ്യത, അപമാനം, നിന്ദ്യമായി ആ ദിവസത്തിൽ നിന്ദ്യരാവുകയാണ്. കാരണം അവസാനത്തെ വിജയം അള്ളാഹുവിൻ്റെ പ്രവാചകനും വിശ്വാസികൾക്കുമാണ്. അവരെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തി. നജ്ജൈനാഹും മിനൽ അദാബി വൽ ഖിസ്യിൽ ഫലീഹ, വളരെ മോശമായ ആ അപമാനത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും നാം അവരെ രക്ഷപ്പെടുത്തി എന്നാണ്. എന്നിട്ട് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്, ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് കവിയ, ശക്തനും അസീസ് പ്രതാപവാനും. താൽക്കാലികമായി അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവർക്ക്, അള്ളാഹുവിനെ പരിഹസിക്കുന്നവർക്ക് താൽക്കാലികമായൊരാശ്വാസം അവർക്ക് തോന്നും. കാരണം ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടും ഞങ്ങൾക്കൊരു ചുക്കും സംഭവിച്ചില്ലല്ലോ, ഞങ്ങൾ അള്ളാഹുവിനെ പരിഹസിച്ചിട്ടും ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ, ഞങ്ങൾ മതനിയമങ്ങൾ ലംഘിച്ചിട്ടും അതിനെ പരിഹസിച്ചിട്ടും അതിനെ എതിർത്തിട്ടും ഒന്നും ഞങ്ങൾക്ക് ഒരു ചുക്കും ഇവിടെ സംഭവിക്കുന്നില്ലല്ലോ എന്നൊക്കെ പുതിയ കാലത്തും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ കമൻറ്റുകളും പോസ്റ്ററുകളും ഇടുന്ന ആളുകളെ, വീഡിയോകൾ ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ അതൊക്കെ അൽപായുസ് മാത്രമാണ്. ഖുർആൻ ഓർമ്മിപ്പിച്ചതുപോലെ അവരുടെയൊക്കെ ശിക്ഷയിൽ വർദ്ധനവ് കിട്ടാനുള്ള ഒരു കാരണവും നിമിത്തവുമായി മാറുക എന്നല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് സംഭവിക്കല്ല. അവസാനം അവർക്ക് ബോധ്യമാകും എന്ത്, ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്, നിന്റെ റബ്ബാണ് ശക്തനും പ്രതാപവാനുമെന്ന്. അങ്ങനെ അഖദല്ലദീന ളലമു സ്വൈഹത്തു, ഒരു ഘോര ശബ്ദമാണ്, സമൂദ് ഗോത്രത്തെ ഒരു ഘോര ശബ്ദം കൊണ്ടാണ് അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത്. ഫഅസ്ബഹു, പ്രഭാതത്തിൽ അവരുടെ വീടുകളിൽ അവർ, ഫീ ദിയാരിഹിം ജാസിമീൻ, അവരുടെ വീടുകളിൽ അവർ മുഖം കുത്തി കമഴ്ന്നടിച്ചു വീണ അവസ്ഥയിലാണ് അവർ കിടന്നിരുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷ അവരെ പിടികൂടി. ഹമിദീന ലാ ഹറാക്കലഹും, നിശ്ചലരായിക്കൊണ്ട് അവർ കടന്നുപോയി. എന്നിട്ട് അള്ളാഹു പറയുന്നതറിയോ, ക അടുത്ത 68-ാമത്തെ വചനം, ക അല്ലം യഗ്നൗ ഫീഹാ അലാ ഇന്ന സമൂദ കഫറു റബ്ബഹും അലാ ബുഅദൽ ലിസമൂദ്. ക അല്ലം യഗ്നൗ ഫീഹാ, അവർ അവിടെ താമസിച്ചിട്ട് ഇല്ലാത്ത പോലെ അവർ അങ്ങോട്ട് ഉന്മൂലനം ചെയ്യപ്പെട്ടു. മനസ്സിലായില്ലേ? ക അല്ലം യഗ്നൗ ഫീഹ, അവിടെ അവർ താമസിച്ചിട്ടില്ലാത്ത വിധം അവർ ഉന്മൂലനം ചെയ്യപ്പെട്ടു. അല, നിങ്ങളറിയുക, ഇന്ന സമൂദ്, തീർച്ചയായും സമൂദ് ജനത, കഫറൂ റബ്ബഹും, അവർക്കനുഗ്രഹങ്ങൾ നൽകിയ, അവരെ സൃഷ്ടിച്ച അവരുടെ സ്രഷ്ടാവായ തങ്ങളുടെ രക്ഷിതാവിനോടവർ നന്ദി കേട് കാണിച്ചു. അല, അറിയുക, ശ്രദ്ധിക്കുക, ബുഅദൻ, ലിസമൂത് ബുഅദൻ വിദൂരത, വളരെ ദൂരെ വിദൂരത, എവിടെ നിന്ന്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന്. ലിസമൂത്, സമൂത് ഗോത്രത്തിന് അല്ലേ, വളരെ വ്യക്തമാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പം തന്നെ കഅല്ലം യഗ്നൗ ഫീഹ, ഇമാം സഈദ് റഹ്മഹുള്ള പറഞ്ഞതറിയോ, കഅന്നഹും ലമ്മാ ജാഅഹുമുൽ അദാബ് മാ തമത്തഉ ഫീ ദിയാരിഹിം, അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്കങ്ങോട്ട് വന്നപ്പോൾ അവരുടെ വീടുകളിലൊരു ആസ്വദിച്ച് ജീവിച്ചിരുന്നതിൻ്റെ ഒരടയാളം പോലും ഇല്ലാത്തതുപോലെ. മനസ്സിലായില്ലേ? അവർക്ക് കാലത്ത് വലാ തൻഇമൂ ബിഹാ യൗമം മിനദ്ദഹർ, കാലത്തിൽ നിന്നൊരു ദിവസം പോലും ഒരു സുഖം, സൗഖ്യം, അനുഗ്രഹം അനുഭവിച്ചിട്ടില്ലാത്ത രൂപത്തിൽ. ഖദ് ഫാറഖഹും അന്നഈം വതനാവലഹും അൽ അദാബ്, ശിക്ഷയാണ് അവർക്ക് പകരം കിട്ടിയത്. അനുഗ്രഹങ്ങൾ അവർ നകന്നുപോയി. മനസ്സിലായില്ലേ? ഒരിക്കലും മുറിയാത്ത ശിക്ഷ അവരെ പിടികൂടുകയാണ്. മനസ്സിലായില്ലേ? അല ഇന്ന സമൂദ കഫറു റബ്ബഹും ജഹദൂഹു ബഅദ അൻ ജാഅതുഹുമുൽ ആയതുൽ മുബ്സിറ, ഉൾക്കാഴ്ച നൽകുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ കൺമുമ്പിലേക്ക് വന്നപ്പോൾ പോലും ആ ആയത്തുകളെ സ്വീകരിക്കാൻ അവരുടെ മനസ്സ് അഹങ്കാരം കൊണ്ട്, നിഷേധം കൊണ്ട് അവരുടെ മനസ്സ് തയ്യാറായില്ല. അവരുടെ കൺമുമ്പിലൊരൊട്ടകം വന്നു അല്ലേ, പാറക്കെട്ടിൽ നിന്ന്. എത്രയോ മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന ദൃഷ്ടാന്തം, പക്ഷേ ആ ജനത അത് സ്വീകരിച്ചില്ല. അങ്ങനെ അവർ ദൗർഭാഗ്യവന്മാരായി, അവർ ഏറ്റവും പിന്നെ നിന്ദ്യരായി. അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷക്കവർ വിധേയരായി എന്ന് വളരെ വ്യക്തമായി അള്ളാഹു ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും ഇതിൽ നമുക്ക് വളരെ വലിയ ഗുണപാഠമാണുള്ളത്. റഹ്മാനായ അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് നന്മയും നീതിയും സത്യവുമൊക്കെയാണ് നടപ്പാക്കാൻ വളരെ ബോധപൂർവം അള്ളാഹു അതിനുവേണ്ടിയാണ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
0: പീസ് റേഡിയോ.
3: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിൻ്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
0: Peace Radio. Tune to reality.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ. ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ. ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ. നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും. കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ. കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
0: പീസ് റേഡിയോ. Tune to reality.
4: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിലെ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അങ്കബൂത്ത് 56 മുതൽ 59 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്തുൻ നബ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ഭാഗങ്ങളുടെ പാരായണമാണ് തൻസീൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് അശൈഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.

وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى

وحقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت

ذو العرش المجيد فعال لما يريد هل أتاك حديث الجنود

ثم خلق خلق من ماء دافق يخرج من بين الصلب والترائب

الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين.

ലൈലത്തിൽ ഖദർ വമാ അദറാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫ് ശഹർ തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ.

ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا.

0: ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ സൂറത്തുൻ നബ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ഭാഗങ്ങളുടെ പാരായണം. പാരായണം ചെയ്തത് അശ്ശൈഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. ഓരോ ദിവസവും നമ്മൾ പാരായണം ചെയ്യുന്ന ചെറിയ അധ്യായങ്ങൾ, അതിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ ശ്രോതാക്കളെ വിശദീകരിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമുക്ക് അടുത്ത സൂറത്തിലേക്ക് നീങ്ങാം. അടുത്ത സൂറത്ത് അൽ മാഊൻ. അതിൽ ശ്രദ്ധിക്കാനുള്ളത് റഅയ്ത, റഅയ്ത പറയണം. പിന്നെ യുക്കദ്ദിബു ബിദ്ദീൻ, യുക്കദ്ദിബു അത് ദാലും ബിദ്ദീൻ എന്ന് പറയുമ്പോൾ ദാലുമാണ്. ഉച്ചാരണം ശ്രദ്ധിക്കുക. പിന്നെ ഫദാലിക്കല്ലദി, രണ്ടും ദാ ആണ്, യദ്ഉ അയിന് ശബ്ദമുണ്ട്. പിന്നെ വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, ഫവൈലുല്ലിൽ തൻവീൻ ശേഷം ലാമാണ്. അപ്പോൾ ഇദ്ഗാം ബിലാ ഗുന്ന. അല്ലദീനഹും അൻ സ്വലാത്തിഹിം, ഇഖ്ഫാ ആണ്, അൻ സ്വലാ. അല്ലദീനഹും യുറാഊൻ, മദ്ദ്. വയംനഊനൽ മാഊൻ. നമുക്ക് നോക്കാം.

0: അപ്പോൾ സൂറത്തുൽ മാഊൻ കഴിഞ്ഞു. ഇനി ഹുറൂഫുൽ ഖൽഖലയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അത് ഒന്ന് ഇതാണ്, അഞ്ചക്ഷരങ്ങൾ ഖാഫ് ത്വാ ബാ ജീം ദാല് ഖുത്ബ് ജദ്. ഈ അക്ഷരങ്ങൾ സുക്കൂൻ ഉണ്ടാവുമ്പോൾ ഒന്ന് കനപ്പിച്ച് ഉച്ചരിക്കണം. അതാണ് ഏതൊക്കെ അക്ഷരങ്ങൾ? ഖാഫ് ജീമ് ദാല്. അത് ഓർത്തു വെക്കാൻ വേണമെങ്കിൽ ഖുത്ബ് ജദ്, ഖാഫാണ് ഖാഫ്, ഖുത്ബ് ജദ്. ആ ഈ അഞ്ചക്ഷരങ്ങൾ ഒന്ന് കനപ്പിച്ച് ഉച്ചരിക്കണം, അത് സുക്കൂനുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് വഖഫ് ചെയ്യുന്നിടത്ത് നമ്മളങ്ങനെയാണ് നേരത്തെ ഓതിയത്, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഹദ് എന്ന് പറഞ്ഞ പോലെ അഹദ്, അല്ലാഹു സമദ്, അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖ് എന്ന് പറഞ്ഞാൽ പോരാ, അങ്ങനെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ആ മിൻ ശരി മാ ഖലഖ്, അതുപോലെ. അപ്പോൾ ഈ അക്ഷരങ്ങൾ അവസാനം വരുമ്പോൾ ഹബലും മിം മസദ്,
1: ഹബലും മിം മസദ്.
0: പിന്നെ സമാഇ ദാതിൽ ബുറൂജ്, ബുറൂജ്,
1: ബുറൂജ്.
0: ആ ഈ അക്ഷരങ്ങൾ അവസാനം വരും.

അന്ന് അമർത്തി ഉച്ചരിക്കണം. അത് ഈ അഞ്ചക്ഷരങ്ങളാണ് ഒരു ഒന്ന് ഒന്ന് ഒന്ന് ഖനപ്പിച്ച് ഉച്ചരിക്കുക. അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത സൂറത്ത് നോക്കാം. സൂറത്ത് ഖുറൈഷ്. ആ

0: قريش
1: فبورا نوري
0: ليلة في قريش
1: قاف الجار نركش اديكنا نركب وندا.

ഈലാഫിഹിം അവിടെ ഹ, പിന്നെ രിഹല ഹ, പിന്നെ ശിത്താ നല്ല മദ്, പിന്നെ സ്വൈഫ് അങ്ങനെ പറയും.

0: وآخر دعوانا الحمد لله رب العالمين.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. പാരായണ പഠനത്തിൽ നാം പഠിച്ച അധ്യായം സൂറത്തുൽ സൽസല. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ, സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തു നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തു നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

0: സൂറത്ത് മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്.
1: വൽ മുർസലാത്തി ഉർഫ,
0: ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ
1: ഫൽ ആസിഫാതി അസ്ഫ,
0: ഫൽ ആസിഫാതി, ഇവിടെ സ്വാദിന് പകരം സീന്, ഫൽ ആസിഫാതി അസ്ഫ. രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ
1: വന്നാശിറാതി നശ്ര, വന്നാശിറാതി നശ്ര,
0: നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക.
1: ഫൽഫാരിഖാതി ഫർഖ,
0: ഫൽഫാരിഖാതി ഫർഖ, ഫർഖ ഖാഫിന് പകരം കാഫ് ആകുന്നത്, ഫർഖ, ഇങ്ങനെ ഫർഖ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ്, അതിൻ്റെ മഖ്റജ് ഫൽ ഫാരി ഖാതി ഫർഖ എന്ന് തന്നെ പറയുക.
1: ഫൽ മുൽഖിയാതി ദിക്റ,
0: ദിക്റ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റ എന്നാണ് പറയേണ്ടത്.
1: ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ ഔ നുദ്റ,
0: ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്.

0: ഇസ്സത്ത് ത്വാഇന ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
1: വഇദസ്സമാഉ ഫുരിജത് وإذا الجبال نصفت وإذا الرسل أقتت وإذا الرسل أقتت
0: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉഖിതത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദമാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉഖിതത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉഖിതത് ഖാഫിന് ആണ് ശബ്ദ.
1: وإذا الرسل أقتت لأي يوم أجلت
0: ഇവിടെ لأي يوم أجلت أجلت ജീമിന് ശബ്ദമുണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം.
1: أجلت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل.
0: രണ്ട് സ്ഥലത്തും ഫസ്ല്, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ൽ ഫസ്ല് എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ൽ വമാ അദ്റാകമ അദ്റാ അദ്റാ റായിനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
1: അദ്റാക
0: അത് അദ്റാക എന്നല്ല പറയേണ്ടത്, അദ്റാക.
1: വമാ അദ്റാകമ യൗമുൽ ഫസ്ൽ

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ ലൊമു തൻവീൻ ശേഷം യാ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ ലാമമേൽ ഉള്ള തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യാ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ.

ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്, നുത്ബിഉ. ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് കൽക്കല ചെയ്യാൻ പാടില്ല. നുത്ബിഉ. ثم نتبعهم الآخرين ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐനിന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐനിന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ. നഫഅലു

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ ലൊമു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആൽ തൻവീനിനെ യാഇലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുയൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
3: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 412-ാമത്തെ പേജിന്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ, അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏതു നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. മദീന മസ്ജിദ് നബവിയിൽ ഫജ്ർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി നടത്തിയ ഖുർആൻ പാരായണമാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത്. സൂറത്ത് യൂസുഫ് 88 മുതൽ 111 വരെയുള്ള ആയത്തുകൾ.

മക്കയിലെ വിശുദ്ധ ഹറമിൽ മഗരിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്തുന്നൂർ 62 മുതൽ 64 വരെയുള്ള ആയത്തുകൾ, സൂറത്തുൽ കൗസർ.

0: كوثر فصل لربك وانحر إن شانئك هو الأبتر.
1: ഹറമൈൻ ലൈവ് ഇതോടെ സമാപിക്കുന്നു. മദീന മസ്ജിദിന് ഭവിയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി നടത്തിയ ഖുർആൻ പാരായണവും, അതുപോലെ മക്കയിലെ വിശുദ്ധ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി നടത്തിയ ഖുർആൻ പാരായണവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
2: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ, വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശ ഗോപുരം.
4: പീസ് റേഡിയോ പുലരിവെട്ടം.
3: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
4: അപ്രതീക്ഷിതമായെത്തുന്ന പ്രതിസന്ധികൾ,
3: പകച്ചു നിൽക്കാനാകാതെ
4: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
3: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
4: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
3: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
4: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
3: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ.
4: പീസ് റേഡിയോ പുലരിവെട്ടം
3: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇതുമായുള്ള അവസരമാണ് അൽ മുഅല്ലിം. ഇന്ന് സൂറത്തുൽ മാഇദ 7 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: അൽ മുഅല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ മാഇദ 7 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് എന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം, പ്രാർത്ഥന, വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കാതോർക്കുന്നത് തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം.
4: വചനം 25. വലഖദ് അർസൽന, തീർച്ചയായും നാം അയച്ചിട്ടുണ്ട്, നൂഹൻ, നൂഹിനെ, ഇലാ ഖൗമിഹി, അവന്റെ ജനങ്ങളിലേക്ക്. ഇന്നി, നിശ്ചയമായും ഞാൻ, ലക്കും, നിങ്ങൾക്ക്, നദീറുൻ, ഒരു താക്കീതുകാരൻ, മുബീനും, വ്യക്തമായ. വലഖദ്

0: അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം അയക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് സ്പഷ്ടമായ ഒരു താക്കീതുകാരനാകുന്നു.
1: വചനം 26. അല്ലാ തഅബുദൂ, നിങ്ങൾ ആരാധിക്കരുത് എന്ന്. ഇല്ലല്ലാഹ, അല്ലാഹുവിനെയല്ലാതെ. ഇന്നി, നിശ്ചയമായും ഞാൻ. അഖാഫു, ഞാൻ ഭയപ്പെടുന്നു. അലൈക്കും, നിങ്ങൾക്ക്. അദാബ, ശിക്ഷയെ. യൗമിൻ, ഒരു ദിവസത്തിലെ. അലീമിൻ, വേദനയേറിയ.

0: അതായത് നിങ്ങൾ അല്ലാഹുവിനെയല്ലാതെ ആരാധിക്കരുതെന്ന്. വേദനയേറിയ ഒരു ദിവസത്തിലെ ശിക്ഷയെ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു.
1: വചനം 27. ഫഖാല, അപ്പോൾ പറഞ്ഞു, അൽ മലഉ, പ്രധാനികൾ, അല്ലദീന കഫറു, സത്യം നിഷേധിച്ചവരായ, മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനങ്ങളിലെ, മാ നറാക, നാം നിന്നെ കാണുന്നില്ല, ഇല്ല, അല്ലാതെ, ബഷറൻ, ഒരു മനുഷ്യനായിട്ട്, മിസ്ലന, ഞങ്ങളെപ്പോലെയുള്ള, വമാ നറാക, നിന്നെ ഞങ്ങൾ കാണുന്നുമില്ല, ഇത്തബഅക, നിന്നെ പിന്തുടർന്നത്, ഇല്ലല്ലദീന, യാതൊരുത്തരൊഴികെ, ഹും, അവർ, അറാദിലുന, ഞങ്ങളിലെ ഏറ്റവും താണവർ, ബാദിയർ റഅയ്, പ്രഥമ വീക്ഷണത്തിൽ. വമാനറ, ഞങ്ങൾ കാണുന്നില്ല, ലക്കും, നിങ്ങൾക്ക്, അലൈന, ഞങ്ങളെക്കാൾ, മിൻ ഫളിൻ, വല ശ്രേഷ്ഠതയും, ബൽ, എന്നാൽ, നദുന്നുക്കും, ഞങ്ങൾ നിങ്ങളെ കരുതുന്നു, കാദിബീൻ, കള്ളം പറയുന്നവരായി.

0: അപ്പോൾ അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് അവിശ്വസിച്ചവരായ പ്രധാനികൾ പറഞ്ഞു, ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനായിട്ടല്ലാതെ നിന്നെ ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളിൽ ഏറ്റവും താണവരായുള്ളവരല്ലാതെ അതും പ്രഥമ വീക്ഷണത്തിൽ ചിന്തിക്കാതെ നിന്നെ ആരും പിൻപറ്റിയതായി ഞങ്ങൾ കാണുന്നുമില്ല. ഞങ്ങളെക്കാൾ നിങ്ങൾക്ക് വല്ല ശ്രേഷ്ഠതയും ഉള്ളതായും ഞങ്ങൾ കാണുന്നില്ല. എന്നല്ല, നിങ്ങളെ വ്യാജം പറയുന്നവരായാണ് ഞങ്ങൾ കരുതുന്നത്.
1: സത്യനിഷേധികളായ ആ പ്രമാണിവർഗത്തിന്റെ മറുപടിയിൽ നിന്ന് അവരുടെ അഹന്തയും മൂഢതയും ഒരുപോലെ വ്യക്തമാകുന്നതാണ്. ഒന്നാമതായി, നൂഹ് അലൈഹിസലാം ഒരു മനുഷ്യനാണ്, മലക്കല്ല എന്നാണ് അവരുടെ ആരോപണം. മനുഷ്യരെ ഉപദേശിക്കുവാൻ മനുഷ്യനല്ലാതെ പറ്റുകയില്ലെന്നും മലക്ക് ഉപദേശകനായി നിയോഗിക്കപ്പെടുന്നത് അപ്രായോഗികമാണെന്നും അവർ മനസ്സിലാക്കിയില്ല. താണതരക്കാരായ ആളുകളാണ് അദ്ദേഹത്തെ പിൻപറ്റിയിരിക്കുന്നത്. അതാകട്ടെ, ശരിക്കും ആലോചിക്കാതെ പ്രഥമ ദൃഷ്ടിയിൽ അദ്ദേഹത്തിന്റെ ഉപദേശം ശരിയാണെന്ന് ധരിച്ചുവശായതുമാണ്. ഇതാണ് രണ്ടാമത്തെ ആരോപണം. ഔന്നിത്യത്തിന്റെ കുത്തകവാദവും അധമത്വത്തിന്റെ മുദ്രകുത്തലും പ്രമാണിവർഗത്തിന്റെ എക്കാലത്തുമുള്ള പതിവാണ്. ഒരു കാര്യം സത്യമോ ന്യായമോ ആണെന്നുള്ളതിന്റെ ലക്ഷണം അക്കാര്യം സ്വീകരിക്കുന്നവർ പ്രമാണികളോ താണ നിലവാരത്തിലുള്ളവരോ ആയിരിക്കലല്ലോ. മാത്രമല്ല, മിക്കവാറും എല്ലായ്പ്പോഴും സത്യം സ്വീകരിക്കുവാൻ ആദ്യം മുന്നോട്ട് വരിക ദുർബല വിഭാഗക്കാരും സാധാരണക്കാരുമായിരിക്കും താനും. പ്രമാണിവർഗത്തിന്റെ അഹന്തയും ദുരഭിമാനവും അതിന് വിലങ്ങുതടിയായിരിക്കലാണ് പതിവ്. ഏതൊരു റസൂലിനെയും അയക്കുമ്പോൾ അതത് നാട്ടിലെ സുഖലോലുപന്മാരായ ആളുകൾ തങ്ങളുടെ പൂർവാചാരങ്ങളെ കൈവിടുവാൻ വിസമ്മതിക്കാതിരുന്നിട്ടില്ല എന്ന് അള്ളാഹു തന്നെ 43:23 പ്രസ്താവിച്ചിട്ടുള്ളതാണ്. റോമാ ചക്രവർത്തിയായ ഹെറക്ലിയൂസിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് കിട്ടിയപ്പോൾ അദ്ദേഹം ഷാമിലുണ്ടായിരുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പലതും അന്വേഷിച്ചറിഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് പ്രമാണി വിഭാഗമോ ദുർബല വിഭാഗമോ എന്ന് ചോദിക്കുകയുണ്ടായി. ദുർബല വിഭാഗത്തിൽപ്പെട്ടവരാണെന്നായിരുന്നു അബൂ സുഫിയാൻ റളിയല്ലാഹുവിന്റെ മറുപടി. റസൂലുകളുടെ അനുയായികൾ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അപ്പോൾ ഹെറക്ലിയൂസ് പറയുകയുണ്ടായി. നൂഹ് നബി അലൈഹി സലാമയിൽ വിശ്വസിച്ചിരുന്നവർ ചെരുപ്പ് പണിക്കാരും മറ്റുമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അള്ളാഹുവിനറിയാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമാദ്യം വിശ്വസിച്ച പലരും ദുർബലരും സാധുക്കളുമായിരുന്നു എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. നൂഹ് അലൈഹി സലാമിനെ പിൻപറ്റിയ ആ നിസാരന്മാർക്ക് പോലും നൂഹ് അലൈഹി സലാം പറയുന്നതിൻ്റെ ന്യായാന്യായതകളെപ്പറ്റി ചിന്തിക്കാതെ വഞ്ചിതരായതാണെന്നാണല്ലോ പ്രമാണിവർഗത്തിൻ്റെ ആരോപണം. പ്രവാചകന്മാരുടെ ദൗത്യ സന്ദേശങ്ങൾ വക്രതയില്ലാത്തതും പ്രഥമ വീക്ഷണം കൊണ്ട് തന്നെ സത്യത ബോധ്യപ്പെടുന്നതുമായിരിക്കും. അവിടെ വിമർശനത്തിനോ കൂടുതൽ ചിന്തക്കോ ആവശ്യമുണ്ടായിരിക്കയില്ല. അതേസമയത്ത് പ്രമാണിവർഗത്തിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ദുസ്വാർത്ഥങ്ങളൊന്നും സാധാരണക്കാരെ തീണ്ടിയിരിക്കുകയുമില്ലല്ലോ. അതുകൊണ്ടാണ് സാധാരണക്കാർ പ്രവാചകന്മാരെ പിൻപറ്റുവാൻ മടികൂടാതെ മുമ്പോട്ട് വരുവാൻ കാരണമാകുന്നത്. നിഷേധികളുടെ മൂന്നാമത്തെ ആക്ഷേപം, നൂഹ് നബി അലൈഹി സ്വലാമക്കും അദ്ദേഹത്തിൽ വിശ്വസിച്ചവർക്കും തങ്ങളെക്കാൾ മെച്ചപ്പെട്ട യോഗ്യതകളൊന്നും കാണുന്നില്ലെന്നുള്ളതാണ്. അവരുടെ ദൃഷ്ടിയിൽ ധനം, പ്രതാപം മുതലായ ഭൗതിക നേട്ടങ്ങളാണല്ലോ യോഗ്യതയുടെ അളവുകൾ. ആത്മീയാഭിവൃദ്ധി, മനസംസ്കാരം, സാൻമാർഗികനിഷ്ഠ പോലുള്ള ഗുണങ്ങളൊന്നും അവരുടെ ദൃഷ്ടിയിൽ യോഗ്യതയായി കാണുകയുമില്ല. ആ സ്ഥിതിക്ക് ഈ ആക്ഷേപവും പരിഗണനീയമാകുന്നില്ല.
2: വചനം 28. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, അറായിത്തും, നിങ്ങൾ കണ്ടുവോ, ഇൻ കുന്തു, ഞാനാണെങ്കിൽ, അലാ ബയ്യിനത്തിൻ, തെളിവോടുകൂടി, മിർ റബ്ബി, എന്റെ റബ്ബിങ്കിൽ നിന്നുള്ള, ആതാനി, അവൻ എനിക്ക് തരികയും ചെയ്തു, റഹ്മത്തൻ, കാരുണ്യത്തെ, മിൻ ഇൻദിഹി, അവന്റെ പക്കൽ നിന്ന്, ഫഉമ്മിയത്ത്, എന്നിട്ട് അത് കാണപ്പെടാത്തതായി, അലൈക്കും, നിങ്ങൾക്ക്, അനുൽസിമു കുമൂഹ, ഞങ്ങൾക്ക് നിങ്ങളെ അതിന് നിർബന്ധിക്കാനാകുമോ, വ അന്തും, നിങ്ങളായിരിക്കെ, ലഹ, അതിന് കരിഹൂൻ, വെറുപ്പുള്ളവർ.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ കണ്ടുവോ? പറയുവിൻ. ഞാൻ എന്റെ റബ്ബിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവോടെ ആയിരിക്കുകയും അവന്റെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യം എനിക്ക് അവൻ നൽകിയിരിക്കുകയുമാണെങ്കിൽ എന്നിട്ട് നിങ്ങൾക്കത് കണ്ടറിയുവാൻ കഴിയാതെ അന്ധമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യും? നിങ്ങൾ അതിനെ വെറുക്കുന്നവരായിരിക്കെ അതിന് നിങ്ങളെ ഞങ്ങൾ നിർബന്ധം ചെലുത്തുകയോ?
1: തെളിവ് വളരെ വ്യക്തമായിരുന്നിട്ടും നിങ്ങൾക്കത് കണ്ടു മനസ്സിലാക്കുവാൻ കഴിയാതെ വരികയാണെങ്കിൽ വേണ്ട, നിങ്ങൾ വിശ്വസിച്ചേ തീരൂ എന്ന് ഞങ്ങൾ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. നിർബന്ധത്തിന്റെ പ്രശ്നമേ ഇതിലില്ല എന്ന് സാരം. കാരുണ്യം, റഹ്മ കൊണ്ടുദ്ദേശം അദ്ദേഹത്തിന് ലഭിച്ച പ്രവാചകത്വവും ദിവ്യ സന്ദേശങ്ങളുമാകുന്നു. ഇത് രണ്ടും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രം സിദ്ധിക്കുന്നതാണല്ലോ.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്ന് സൂറത്ത് ഹൂദ് 65-66 വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅഖറൂഹാ ഫഖാല തമത്തഊ ഫീ ദാരികും സലാസത അയ്യാം ദാലിക വഅദുൻ ഗൈറു മക്ദൂബ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് സൂറത്തുൽ ഹൂദിലെ 65-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാ. ആ വചനം ഇപ്രകാരമാകുന്നു: ഫഅഖറൂഹ, അങ്ങനെ അവർ അതിനറുത്തു കളഞ്ഞു, വെട്ടി അറുത്തു. ഹൂദ് നബി അലൈഹിസ്സലാമിലൂടെ, അല്ല, സ്വാലിഹ് നബി അലൈഹിസ്സലാമിലൂടെ അള്ളാഹു സമൂദ് ഗോത്രത്തിലേക്ക് ദൃഷ്ടാന്തമായി അവതരിപ്പിച്ച ആ ഒട്ടകത്തിനെ. ഫഖാല, അപ്പോൾ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട്, ആ ജനതയോട് പറഞ്ഞു: തമത്തഉ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക, സുഖമനുഭവിച്ചുകൊള്ളുക. ഫിദാരിക്കും, നിങ്ങളുടെ വീടുകളിൽ. സലാസത്ത അയ്യാം, 3 ദിവസങ്ങൾ. ദാലിക വഅദുൻ, അതൊരു വാഗ്ദാനമാണ്. ഗൈറു മക്ദൂബ്, തെറ്റാകാനിടയില്ലാത്ത കളവാകാനിടയില്ലാത്ത ഒരു വാഗ്ദാനമാകുന്നു. സൂറത്തുൽ ഹൂദിലെ ഈ 65-ാമത്തെ വചനം, ഇതിൻ്റെ തൊട്ട് മുമ്പ് വന്ന വചനങ്ങളുടെ തുടർച്ചയാകുന്നു. സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം എന്ന് നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിന് പുറമെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടുന്നതിന് പകരം ഏറ്റവും ഗുരുതരമായ പാപം ശിർക്കിലൂടെ ജീവിച്ച്, അതേപോലെ എടുപ്പുകളും നിർമ്മാണത്തിലുമൊക്കെ അള്ളാഹു വലിയ കഴിവും ശക്തിയും കൊടുത്ത ആ ജനത അഹങ്കാരികളായി ജീവിച്ചപ്പോൾ, അതിരുവിട്ടപ്പോൾ അള്ളാഹു അവരുടെ കൂട്ടത്തിൽ നിന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ പ്രവാചകനായി നിയോഗിച്ചു. സ്വാലിഹ് നബി അലൈഹി സ്വലാം അവർ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. അവർ അദ്ദേഹത്തെ അവഗണിച്ചു, പരിഹസിച്ചു, ദൃഷ്ടാന്തം ചോദിച്ചു. ഒരു പാറയിൽ നിന്ന് ഒട്ടകം വന്നു. ആ ഒട്ടകത്തിന് അവിടെയുള്ളൊരു കിണറ്റിലെ ഊഴമായി വെള്ളം കുടിക്കാൻ നിശ്ചയിക്കപ്പെട്ടു. അതിനെ സ്വതന്ത്രമായി വിടണമെന്ന് അദ്ദേഹം അവരോട് ബോധ്യപ്പെടുത്തി. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും അഹങ്കാരികളായ ജനത സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ ധിക്കരിച്ചു പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅ്റാഫിലൂടെ. അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. قال الملأ الذين استكبروا من قومه للذين استضعفوا لمن آمن منهم أتعلمون أن صالحا مرسل من ربه قالوا إنا بما أرسل به مؤمنون എന്ന് പറഞ്ഞു അത് തൊട്ട വചനത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. قال الذين استكبروا إنا بالذي آمنتم به كافرون എന്നാൽ അഹങ്കാരികളായ ആ ജനത അവരുടെ കൂട്ടത്തിൽ അവർ പറഞ്ഞെന്താ, ഇന്നാ ബില്ലദി ആമൻതും ബിഹി കാഫിറൂൻ, ഞങ്ങൾ നിങ്ങൾ വിശ്വസിച്ചതിനൊക്കെ നിഷേധിച്ച് കളയുകയാണ്. നിഷേധിക്കുക മാത്രമല്ല, അവരിലേക്ക് ദൃഷ്ടാന്തമായി നിയോഗിച്ച ആ ഒട്ടകത്തിനെ ഫഅഖറുന്നാഖത, ആ ഒട്ടകത്തിനെ അവർ അറുത്തുകളഞ്ഞു, വെട്ടിക്കൊലപ്പെടുത്തി. വഅഥൗ അൻ അംരി റബ്ബിഹിം, അവർ അവരുടെ റബ്ബിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വഖാലവർ പറഞ്ഞു, യാ സ്വാലിഹ് ഇഅ്തിനാ ബിമാ തഅ്ദുന ഇൻ കുന്ത മിനൽ മുർസലീൻ, ഇജ് സ്വാലിഹ നീ പ്രവാചകന്മാരിൽപ്പെട്ടവനാണെങ്കിൽ നീ കൊണ്ടുവാ, ഇഅ്തിനാ ഞങ്ങൾക്ക് കൊണ്ടുവാ, ശിക്ഷ കൊണ്ട് വാ, ബിമാ തഅ്ദുന, നീ ഞങ്ങളോട് മുന്നറിയിപ്പ് നൽകിയ വാഗ്ദാനം ചെയ്ത ആ ശിക്ഷ കിട്ട് വരട്ടെ. എത്രമാത്രം അഹങ്കാരത്തിൻ്റെ സംസാരമാണത്! ഈയൊരു സംസാരം ആധുനിക കാലഘട്ടത്തിലും പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അല്ലാത്ത വഴികളിലൂടെയുമൊക്കെ ഈ ഇതേ രൂപത്തിൽ ധിക്കാരത്തിൻ്റെ സംസാരങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുടെ നേരെ പലരും സംസാരിക്കുന്നത് നമ്മളൊക്കെ കേൾക്കാറുണ്ട്. ഇതിൽ നമുക്ക് തീർച്ചയായും ഗുണപാഠങ്ങളുണ്ട് അല്ലേ? അള്ളാഹുവിൻ്റെ ആയാത്തുകളുടെ മുമ്പിൽ വിനീതവിധേയരായി അവന് കീഴൊതുങ്ങി ജീവിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള, എന്നാൽ തങ്ങളുടെ ദൗർബല്യം മനസ്സിലാക്കിയ വിവേകമുള്ള മനുഷ്യർ ചെയ്യുക. പക്ഷേ അഹങ്കാരം തലക്കു പിടിച്ച, എല്ലാം തികഞ്ഞവരാണ് ഞാനെന്ന അഹങ്കാരത്തിൻ്റെ ബോധം പേറുന്ന പലരും, അവർ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണെന്ന് മനസ്സിലാക്കാതെ ഇതൊക്കെ തൻ്റെ കഴിവ് കൊണ്ട് നേടിയെടുത്തതാണ് എന്നുള്ള തരത്തിൽ ചിലരെങ്കിലും പ്രതികരണങ്ങളും അവരുടെ ജീവിത ശൈലിയുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. സമൂദ് ഗോത്രത്തിനെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് താഴ്വരകളിൽ പാറകൾ തുരന്ന് വീടുണ്ടാക്കിയ വസമൂദല്ലദീന ജാബു സുഹ്ര ബിൽവാദ് എന്ന് ഖുർആൻ പറഞ്ഞു. അത് അവർക്ക് അള്ളാഹു കൊടുത്ത പ്രത്യേകമായ നിഅമത്തുകളായി പഠിപ്പിച്ചതാണ്. അവരുടെ ആഹാര സൗഷ്ടവം, അവർക്ക് ബിൽഡിങ്ങുകൾ എടുപ്പുകൾ നിർമ്മിക്കാനുള്ള ശേഷി, എല്ലാം റബ്ബവർക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് അവർ വിനീതവിധേയരായി കീഴൊതുങ്ങുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അവർ നേരെ ധിക്കാരികളായി മാറുകയാണ് ചെയ്തത്. അതിരുവിട്ട് ആ ജനത സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കും. സ്വാലിഹ് നബി അലൈഹി സ്വലാം അങ്ങനെ അവിടേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകൻ അവരെ വളരെ ഗുണകാംക്ഷയോടുകൂടി അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. വദുക്കുറു ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദിഹ മിൻ ബഅദി ആദിൻ വബവ്വഅകും ഫിൽ അർളി തത്തഖിദൂന മിൻ സുഹൂലിഹ ഖുസൂറൻ വതൻഹിതൂനൽ ജിബാല ബുയൂത്ത. സൂറത്തുൽ ആറാഫിൽ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വദുക്കുറു ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദ്, ആദ് സമുദായത്തിന് ശേഷം നിങ്ങളെ അള്ളാഹു ഇവിടെ പ്രതിനിധികളാക്കി അടുത്ത തലമുറയായി കൊണ്ടുവന്നു, നിങ്ങൾ ഓർക്കണം. വബവ്വഅകും ഫിൽ അർളി, നിങ്ങൾക്ക് അവൻ ഭൂമിയിൽ സംവിധാനിച്ചു തന്നു. അല്ലേ, കൊട്ടാരങ്ങൾ, പർവ്വതങ്ങൾ തുരന്ന് നിങ്ങൾ വീടുകളുണ്ടാക്കി. അതൊക്കെ ഫദുക്കുറു ആല അള്ളാഹി വലാത്ത സൗഫിൽ അർളി മുഫ്സിദീൻ, അള്ള ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഒരിക്കലും തീയരുത്, ഈ ഭൂമിയിൽ കുഴപ്പക്കാരായി മാറരുത്, അതിരുവിട്ട് പ്രവർത്തിക്കരുത് എന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഗുണകാംക്ഷയോടുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം പ്രവാചകനാണെന്ന് അവർക്ക് ബോധ്യപ്പെടാൻ മാത്രം ഒരു ദൃഷ്ടാന്തമായി ഒട്ടകത്തിനെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് അള്ളാഹു അവരുടെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ അതൊക്കെയാണെങ്കിലും അവർ അതൊന്നും കീഴൊതുങ്ങാതെ, ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു, നിന്റെ ശിക്ഷയൊന്ന് കൊണ്ടുവാ എന്നവർ വെല്ലുവിളിക്കുകയാണ്. അപ്പം എന്താ സംഭവിച്ചത്? അതാണ് സൂറത്തുൽ ഹൂദിൻ്റെ 65-ാമത്തെ വചനത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഫഖറൂഹ, അവരതിനെ ആ ഒട്ടകത്തിനെ അറുത്തുകളഞ്ഞു, വെട്ടിക്കൊന്നു. ഫഖാല, ആ അതിക്രമം, ഏറ്റവും വലിയ ധിക്കാരം, അവർ അള്ളാഹുവിനെ വെല്ലുവിളിക്കുകയാണ്. അവർക്ക് അനുഗ്രഹങ്ങൾ നൽകിയ അവരുടെ സ്രഷ്ടാവിന് കീഴൊതുങ്ങുന്നതിന് പകരം അവനെ വെല്ലുവിളിക്കുകയാണ്. അവൻ അവതരിപ്പിച്ച ആ ഒട്ടകത്തെ അറുകല നടത്തിയതിലൂടെ അവർ ചെയ്തത്. ഫഖാല, അപ്പോൾ സ്വാലിഹ് നബി അവരോട് പറയണം, തമത്തഉ ഫി ദാരികും സലാസത അയ്യാം, ഇനി നിങ്ങൾക്ക് 3 ദിവസം മാത്രമാണ് അവധിയുള്ളത്. ദാലിക വഅദുൻ ഗൈറു മക്ദൂബ്, ഒരിക്കലും കളവാകാനിടയില്ലാത്ത, തെറ്റാകാനിടയില്ലാത്ത ഒരു വാഗ്ദാനമാണത്. അതിനിടയിൽ നിങ്ങൾക്ക് ശിക്ഷ വരിക തന്നെ ചെയ്യും എന്ന് സ്വാലിഹ് നബി അവരെ പഠിപ്പിക്കുകയാണ്. അവർക്ക് ശിക്ഷ വന്നു എന്നുള്ളതാണ് തൊട്ട ആ വചനം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഫലമ്മ ജാ അംറുന നജ്ജൈന സ്വാലിഹൻ വല്ലദീന ആമനു മഅഹു ബിറഹ്മത്തിൻ മിന്ന വമിൻ ഖിസ്യി യൗമിഇദിൻ ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നു, ഫലമ്മ ജാ അംറുന, 3-ാം ദിവസം അള്ളാഹുവിന്റെ ശിക്ഷയുടെ കൽപ്പന വന്നപ്പോൾ, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി സ്വാലിഹൻ, സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ, വല്ലദീന ആമനു മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തി നമ്മുടെ കാരുണ്യം കൊണ്ട്. ബിറഹ്മത്തിൻ മിന്ന, നമ്മുടെ കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി. വമിൻ ഖിസ്യി യൗമിഇദിൻ, ആ ദിവസത്തെ അപമാനത്തിൽ നിന്നും അവരെ നാം രക്ഷപ്പെടുത്തി, ആ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തി, ആ അപമാനത്തിൽ നിന്നും അവരെ നാം മോചിപ്പിച്ചു രക്ഷപ്പെടുത്തി. ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് ശക്തൻ, ഖവിയ്, അൽ അസീസ്, പ്രതാപവാനും. സൂറത്തുൽ അഅ്റാഫിന്റെ 78-ാമത്തെ വചനത്തിലൂടെയും അള്ളാഹു അത് നമ്മളെ ഓർമ്മപ്പെടുത്തി. ഫഅഖദതുഹുമുർ റജഫതു, ഒരു ഘോരശബ്ദം അവരെ പിടികൂടാണ്. ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ, അതോടുകൂടി അവർ അവരുടെ വീടുകളിൽ കമഴ്ന്നടിച്ച് വീണുകയാണ്. അല്ലേ, അള്ളാഹുന്റെ ശിക്ഷ വരികയാണ്. വഅഖദല്ലദീന ളലമു അസ്വൈഹതു ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ, അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് തടുക്കാൻ കഴിയില്ല. 67-ാമത്തെ വചനം അതാണ് പഠിപ്പിച്ചത്. വഅഖദല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവരെ പിടിച്ചു, പിടികൂടി. അസ്വൈഹതു, ഒരു ഘോരശബ്ദം. ഫഅസ്ബഹു, അങ്ങനെ അവർ ആയിത്തീർന്നു. ഫീ ദിയാരിഹിം, അവരുടെ വീടുകളിൽ. ജാസിമീൻ, കമഴ്ന്നടിച്ചു വീണവരെ പോലെ അവരവരുടെ വീടുകളിൽ ആയിത്തീർന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ അവരെ പിടികൂടി. ലേ ഫഅഖദതുഹുമുർ റജ്ഫതു ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ, അവർ അവരുടെ വീടുകളിൽ കമഴ്ന്നടിച്ചു വീണു. വഅഖദല്ലദീന ളലമു അസ്വൈഹതു ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ. ഇമാം സഅദി റഹ്മഹുള്ള അത് വിശദീകരിച്ചത്, ഫഖത്തഅത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ തകർന്നുപോയി ആ ഘോരശബ്ദം കൊണ്ട്. അങ്ങനെ അവർ മുഖം കുത്തി കമഴ്ന്നടിച്ചു വീണു അവരുടെ വീടുകളിൽ എന്നാണ്. തീർച്ചയായും ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ വളരെ, സ്വാലിഹ് നബി ഇസ്ലാം എന്ത് ചെയ്തു, അവരിലേക്ക് അവരെ വളരെ ഗുണകാംക്ഷയോടുകൂടി അദ്ദേഹം അവരോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിൻ്റെ വചനങ്ങൾ, തൊട്ടടുത്ത വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ശിക്ഷ വന്നെത്തിയതിനു ശേഷം അവരോട് സംസാരിക്കുന്നത്. ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുക. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയമെന്ന് പറയുന്നത്, അള്ളാഹു വളരെയധികം അനുഗ്രഹങ്ങൾ നൽകിയ ഒരു ജനത, അവരിലേക്ക് അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചു അല്ലേ. ഹാദിഹി നാഖത്തുല്ലാഹിലക്കും ആയ, ആയത്ത് എന്നാണ് ആ ഒട്ടകത്തിനെ അള്ളാഹു തന്നെ വിശേഷിപ്പിച്ചത്. ഹാദിഹി നാഖത്തുൻ ശരീഫത്തുൻ ഫാളിലത്തുൻ ലിഇളാഫതിഹ ഇലല്ലാഹി, നാഖത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ ഒട്ടകം എന്നാണ് അതിനെ അല്ലേ, അതിൻ്റെ ശ്രേഷ്ഠത. ലിഇളാഫതിഹ ഇലല്ലാ, അള്ളാഹുവിലേക്ക് അതിനെ ചേർത്തു പറയുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത എത്രമാത്രം ഉണ്ടാവും. ലക്കും ഫിഹ ആയത്തുൻ അളീമ, ജനങ്ങളെ നിങ്ങൾക്കതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. എന്നിട്ട് അതിന് ലഹാ ഷിർബുൻ വലക്കും ഷിർബുൻ യൗമൻ മാലവും, നിങ്ങൾക്ക് ഊഴമുണ്ട് വെള്ളം കുടിക്കാൻ, ആ ഒട്ടകത്തിനും ഊഴമുണ്ട്. കാരണം വഖാന ഇന്ദഹും ബിഇറുൻ കബീറ, അവരുടെ അടുക്കൽ വലിയൊരു കിണറുണ്ടായിരുന്നു. വഹിയാൽ മാറൂഫ ബിബിഇറിൻ നാഖ, ബിഇറുൻ നാഖ എന്ന് പിന്നീട് ആ കിണറ് അറിയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ യത്തനാവബൂനഹ ഹും വന്നാക്ക, ഊഴമിട്ടുകൊണ്ടാണ് അവർക്കും ആ ഒട്ടകത്തിനും വെള്ളം കുടിക്കാനുള്ള ദിവസങ്ങൾ നിശ്ചയിച്ചിരുന്നത്. ആ ഒട്ടകത്തിൻ്റെ പാല് അവർക്ക് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഫദറൂഹാത്ത് കുൽഫി അർലില്ല, അള്ളാഹുവിൻ്റെ ഭൂമി അല്ലെ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അത് തിന്ന് നടക്കട്ടെ. അവിടെ അള്ളാഹുവിലേക്കാണ് ഭൂമിയെയും ചേർത്തു പറഞ്ഞത്. വലാ തമസ്സൂഹ ബിസൂഇൻ, അതിനെ നിങ്ങൾ ഉപദ്രവിക്കരുത്, അതിനെ നിങ്ങൾ ആക്രമിക്കരുത്, ഒരു തലത്തിലുള്ള ഉപദ്രവം അതിന് വരുത്തരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഫയഖുദക്കും അദാബുൻ അലീം, വേദനിക്കുന്ന ശിക്ഷ നിങ്ങളെ പിടികൂടും എന്ന് വളരെ ഗൗരവപൂർവ്വം സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും അവർ പിന്നെ വളരെ അഹങ്കാരത്തിൻ്റെ വാർത്തയാണ് അവർ വർത്തമാനമാണ് അവർ കൈക്കൊണ്ടത്. ഖാലൽ മല ഉല്ലദീനസ്തക്ബറു മിൻ ഖൗമിഹി, കണ്ടോ, അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന് അഹങ്കാരികളായ ആളുകൾ സത്യത്തിനെതിരെ, ഇസ്തക്ബറു എന്ന് പറഞ്ഞാൽ തക്കബ്ബറു അനിൽ ഹഖ്, ഹഖ് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാലും അത് മനസ്സിലാക്കാൻ മാത്രമുള്ള ദൃഷ്ടാന്തങ്ങൾ കൺമുമ്പിൽ കണ്ടാലും തങ്ങൾക്കുള്ള പദവികളും തങ്ങളുടെ സ്ഥാനങ്ങളും തങ്ങളുടെ സൗകര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് വിചാരിച്ച് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ, അല്ലെങ്കിൽ തങ്ങളല്ലത് പറഞ്ഞത്, തങ്ങളുടെ വഴിയല്ലത് വന്നത് എന്നുള്ളത് കൊണ്ട്, എനിക്കത് റോളില്ല എന്നുള്ളത് കൊണ്ട്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഹക്കു സ്വീകരിക്കാതെ തങ്ങളുടെ നിലപാടിൽ, തങ്ങളുടെ വിഡ്ഢിത്തത്തിൽ, തെറ്റായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന, ശാഠ്യം പിടിക്കുന്ന ആളുകൾ ഏതു കാലത്തും ഉണ്ടാകും. അത് നമുക്കുള്ളൊരു പാഠമാണ്. ഖാൽ മല ഉല്ലദീനസ്തക്ബറു മിൻ ഖൗമിഹി, അല്ലേ, അവർ പറഞ്ഞു ലില്ലദീനസ്തുദഇഫു വലമ്മാ കാനൽ മുസ്തദഅഫൂന ലൈസു കുല്ലുഹും മുഅ്മിനീൻ ഖാലു ലിമൻ ആമന മിൻഹും അതഅലമൂന അന്ന സ്വാലിഹൻ മുർസലും മിർ റബ്ബിഹി. നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ, അവൻ സത്യവാനാണോ കളവാണോ, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണോ, ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക, ആശയക്കുഴപ്പുണ്ടാക്കുക, ഭീഷണിപ്പെടുത്തുക, പല തരത്തിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക, വെല്ലുവിളിക്കുക, പ്രലോഭിപ്പിക്കുക, ഏതു കാലത്തും സമൂഹത്തിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇടപാടുകളും ഇവിടെയും സ്വാലിഹ് നബിയുടെ ജനതയിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ചുരുക്കത്തിൽ ഇതിൻ്റെ നമുക്കുള്ള ഗുണപാഠം, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ അതിൽ കൂടുതൽ വിശ്വാസ്യതയും ബോധ്യവും നമുക്കുണ്ടാവുകയും കൂടുതൽ വിനീതരായി അള്ളാഹുവിന് കീഴൊതുങ്ങുകയും ചെയ്യുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. കാരണം എത്രമാത്രം നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിലും സമൂഹത്തിൽ നമുക്ക് സ്വാധീനമുണ്ടെങ്കിലും നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിലും എല്ലാം തകർന്നടിയുന്ന നിമിഷങ്ങളാണ് അള്ളാഹുവിൻ്റെ ശിക്ഷകൾ വന്നെത്തുമ്പോൾ സംഭവിക്കുക എന്നുള്ള വളരെ ഗൗരവപൂർവമായ ഓർമ്മപ്പെടുത്തലാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്, സ്വാലിഹ് നബി അലൈഹി സ്സലാമിൻ്റെ ജനതക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുകയും ആ ശിക്ഷ വരുമ്പോൾ സ്വാലിഹ് നബിയെയും വിശ്വസിച്ചവരെയും അള്ളാഹു അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തുകയും ചെയ്തു. തീർച്ചയായും വിശ്വാസികൾക്കായിരിക്കും അന്തിമ വിജയമെന്നും അഹങ്കാരികളുടെ പതനം ഭൂമിയിൽ തന്നെ കൺമുമ്പിൽ അവർക്ക് സംഭവിക്കാനുള്ളതാണെന്നുമെന്നുള്ള ഒരുപാട് പാഠങ്ങളാണ് ഈ 65-66 വചനങ്ങളെല്ലാം. 67-ാമത്തെ വചനവും നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലൈ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു ഹൂദിലെ 65-66 വചനങ്ങളാണ് നാം പഠിച്ചത്. സമൂദ് ഗോത്രം, അതിന്റെ അനിവാര്യമായ പതനം വിശദീകരിക്കുന്ന ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുണ്ടായിരുന്നത് ജംഷീർ സലാഹി.
5: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി

0: വ്യത്യസ്തങ്ങളായ ഖുർആൻ പാരായണങ്ങൾ തൻസീൽ. നാം ഇതുവരെ കേട്ടത് സഊദ് അഷ്ഹുറൈമിൻ്റെ പാരായണം, അധ്യായം അൽ ബഖറ 217 മുതൽ ആലുംറാൻ വചനം 129 വരെ.
1: هذا القرآن يوحدنا لطريق الخير يوجهنا
0: حفظ القرآن ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും, ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: മാഷാഅല്ലാ. നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം, പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: ഓരോ ജുസ്ഇ വീതം പാരായണം ചെയ്യുന്ന ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ്ഇ നമ്പർ 8 പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

قد خسر الذين قتلوا أولادهم سفها بغير علم وحرموا

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമാണ്.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോക

0: നബിമാരിൽ വിശ്വസിക്കുക ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ ആറ്, ഇസ്ലാം കാര്യങ്ങൾ അഞ്ച്, നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്, അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തു, ഇസ്ലാമിലേക്കെത്തു, സന്മാർഗത്തിലേക്കെത്തു എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന് മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിലെ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അങ്കബൂത്ത് 56 മുതൽ 59 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം
1: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം നിർവഹിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ റാ തഫ്ഹീം ചെയ്യുന്ന, അത് റാ എവിടെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് വിശദീകരിക്കായിരുന്നു. അത് മൂന്ന് സ്ഥലങ്ങൾ പറഞ്ഞു. നാലാമത്തേത് ഹുറൂഫുൽ ഇസ്തിലാ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഏഴ് അക്ഷരങ്ങളുണ്ട്. അതായത് ഖാഫ്, അതുപോലെ ഗാ, ത്വാ, ലാ, സ്വാദ്, ലാദ്, ഖ, ഇത്രയും അക്ഷരങ്ങളാണിത്. അതിൻ്റെ അറബി അക്ഷരമാലയിലെ തർത്തീബ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഖ, സ്വാദ്, ലാദ്, ത്വാ, ലാ, ഗാ, ത്വാ, ലാ, ഗൈൻ, ഖാഫ്, ഈ അക്ഷരങ്ങളാണിത്. ഇതിനാണ് ഹുറൂഫുൽ ഇസ്തിലാ എന്ന് പറയുക. ഈ ഹുറൂഫുൽ ഇസ്തിലാന് ശേഷം റാ വന്നു. റാക്ക് സുക്കൂനാണ്. അപ്പോൾ അതിന് കസറുമാണ് എങ്കിൽ, അതായത് റാഇന് മുമ്പുള്ള അക്ഷരം അതിന് സുക്കൂനാണ് എങ്കിൽ തഫ്ഹീമോട് കൂടിയാണ് ഉച്ചരിക്കേണ്ടത്. ഇതുപോലെ ഖിർത്താസ്, ഖിർത്താസ് എന്നാണ് പറയേണ്ടത്. അതുപോലെ ഫിർഖത്ത്, ഫിർഖത്ത്, അതുപോലെ അതിന് റാക്ക് ശേഷം ഇസ്തിലാന്റെ അക്ഷരങ്ങളാണ്. അഞ്ചാമത്തേത് ഫത്ഹ് അല്ലെങ്കിൽ ലമ്മ്, ഇതിൻ്റെ നൽകപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ പിന്നിൽ. ഇതുപോലെ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഷഹർ, ഖദർ, അസ്ർ പോലെയുള്ള ഇതിനും തഫ്ഹീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഇനി നമുക്ക് ഇൻഷാല്ലാ അടുത്ത സൂറത്ത് ഓതാം. അടുത്ത സൂറത്ത് ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ്, സൂറത്തുൽ കൗസർ. അതിൽ ഇന്ന മദ്ദുണ്ട്, പിന്നെ ഫസ്വല്ലി ലിറബ്ബിക്ക, വൻഹർ, വൻഹർ ഇൽഹാറാണ്. നൂനുസാക്കിന് ശേഷം ഹ, പിന്നെ ഷാനിയാക്ക ഹുൽ അബ്തർ. നമുക്കൊന്ന് ഓതാം അല്ലേ? ആ ആ.

0: ത്വാല്ല തായാണ്. ഇൻ അങ്ങനെയല്ല, അത്തു മുഴുവൻ നോക്കണം. ഇൻ ഒന്നുകൂടി ഇൻ ആ ഒതുക്കോ ഇന്നശാനി ത്വാല്ല അബ്തർ ഒന്നുകൂടി ആ ഓക്കെ. അപ്പോൾ സൂറത്ത് കൗസർ കഴിഞ്ഞു, ഇനി റാനെ തർക്കേക്ക് ചെയ്യേണ്ട, അതായത് സ്വരഭാരമില്ലാതെ ര എന്ന മലയാളത്തിൽ അക്ഷരത്തോട് സാമ്യമുള്ള രൂപത്തിൽ ഉച്ചരിക്കേണ്ട സ്ഥലങ്ങൾ. അത് ഒന്ന് റാക്ക് കെസിറാണെങ്കിൽ, റാക്ക് കെസിറാണെങ്കിൽ ഇപ്പം ശരി പോലെ, ഉദാഹരണം പെട്ടെന്ന് റിജാലുൻ, ഫീഹി റിജാലുൻ, റി റിജാലുൻ റുജാലു എന്ന് പറയരുത്, റുജാല് പറയരുത്, എങ്ങനെ റിജാൽ. അതുപോലെ കരീമുൻ, കറീമു എന്ന് പറയരുത്, എങ്ങനെ കരീമുൻ. പിന്നെ ഫീ ഖറാരി, ഖറാരി മക്കീൻ, ഖറാരി മനസ്സിലായില്ലേ. പിന്നെ അടുത്തത് നേരത്തെ നമ്മൾ വസ്തഗ്ഫിറു ഒദിലെ, അതായത് റാക്ക് സുക്കൂന്, റാക്ക് മുമ്പുള്ള അക്ഷരത്തിന് എന്നതിന് കസറാണ്. ഇതുപോലെ വസ്തഗ്ഫിർ, അതുപോലെ മറ്റൊന്ന് ഫിർഔൻ, ഫിർഔൻ എന്ന് പറയരുത്, ഫിർഔൻ. അതുപോലെ മിരിയത്ത്, മുൻഹമിർ, അയ്യോ. പിന്നെ മൂന്നാമത്തേത് ഖബീർ പോലെയുള്ള സ്ഥലങ്ങൾ. സുക്കു യാക്ക് ശേഷം റാ വന്നിട്ടുണ്ട്, അതിന് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഖബീർ, ഹമീർ, സൈർ, ഖൈർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് തർഖീക്ക് ചെയ്യേണ്ട സ്ഥലങ്ങൾ. പിന്നെ ലാം തഫ്ഹീം ചെയ്യേണ്ടത് അള്ളാഹു, അള്ളാഹു എന്നത് ലാമാണല്ലോ, പക്ഷേ അള്ളാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അത് അള്ളാഹു എന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഹർഫിന് ഫത്ഹ ലൊമ്മോ ആണെങ്കിൽ, അള്ളാഹു എന്നതിൻ്റെ തൊട്ട് മുമ്പ് ഫത്ഹ അല്ലെങ്കിൽ ലം. ഇതുപോലെ ഷഹീദല്ലാഹു,
1: ഷഹീദല്ലാഹു,
0: ആ യുരീദുല്ലാഹു, ഷഹീദല്ലാഹു, ഷഹീദല്ലാഹു എന്ന് പറയുമ്പോൾ അവിടെ അള്ളാ ലാമിൻ്റെ തൊട്ട് മുമ്പ് ഫത്ഹാണ്. പിന്നെ ലമ്മാണെങ്കിൽ യുരീദുല്ലാഹു, അതും ലാ എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. പിന്നെ ഇതല്ലാത്ത തർക്കേക്ക് വന്ന മുമ്പ് കസറാണെങ്കിൽ, ഇതുപോലെ ബിസ്മില്ലാഹി, അള്ളാഹു എന്നുള്ളതിൻ്റെ മുമ്പ് ഉള്ള മീമിന് കസറാണ്, മനസ്സിലായില്ലേ. പിന്നെ ഭൂരിപക്ഷ സ്ഥലങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഖുലില്ലാഹുമ്മ, അതുപോലെ ലാ ഇലാഹ ഇല്ലാഹു ലാ, ഇതൊക്കെ കസ്ര തന്നെയാണ്. അപ്പോൾ ഇതാണ് തർക്കീക്ക് വതഫ്ഹീം, ലാമിൻ്റെയും റായിൻ്റെയും നിയമങ്ങൾ. ഇനി നമുക്ക് ഇത് ഒക്കെ ഇതൊക്കെ ഉള്ളൊരു സംഗതി എന്താന്ന് വച്ചാൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ ഉച്ചരിച്ച് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹം തിരുത്തുകയും ചെയ്യുമ്പോഴാണ് അതിന് ഫലം ഉണ്ടാകുക. അപ്പോൾ സ്വന്തം നിലക്ക് പഠിച്ചാൽ ഇത് പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. ക്ലാസ് എടുത്തത് മുബാറക്ക് ബിൻ ഉമർ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും, ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഇരുപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീം, ഖൈറമ്മി. തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറമ്മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻ ഹും വമ നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇർദുൽ സുക്കൂൻ.

42-ാമധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു, ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ, ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും, അതുപോലെ തന്നെ യഹൂദു യൗമുഹുമുല്ലദി, അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യു അദൂൻ, യൗമഹുമുല്ലദി യു അദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ يوم يخرجون من الأجداث سراعا, يوم يخرجون من الأجداث, ഈ അജ്ദാഥ് എന്നതിൽ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥ് സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. يوم يخرجون من الاجداث سراعا, അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്, സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ, നുസുബ് സ്വാദിന് ബൊമ്മ് സീനെ കൊണ്ടല്ല വായിക്കണം, നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്, നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീനു ശേഷം യ വന്നാൽ ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഷദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീയൂഫിദൂൻ, അതുപോലെ തന്നെ ദ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آية تل خاشعة أبصارهم ترهقهم ذلة. إبدا خاشعة خا توند إبدا إتو مغلبا غمان خا إنا دين مخرج أدو بولتنا عين خاشعة ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും, തൻവീന് ശേഷം ഹംസ, ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീന് ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിന് അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്, അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും, ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ്,

ഇനെ കലക്കല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹെറൂഫുൽ ഇസ്തിഇലയിൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സ്വാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ്, തർഹഖുഹും അല്ല. ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم ليوم അല്ല യൗമാണ്. യാ ذلك اليوم الذي كانوا يوعدون.

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോയിലെ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അങ്കബൂത് 56 മുതൽ 59 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാര്യ ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഹക്കമി.

0: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്. ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്ത് ഹൂദ് 71-72 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما رأى أيديكم لا تصل إليه نكركم وأوجس منكم خيفة قالوا لا تخف إنا أرسلنا إلى قوم لوط. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. 11 സൂറത്തുൽ ഹൂദാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഹൂദിലെ 69 വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്ന വിഷയമാണ് 69 വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത, അള്ളാഹു അതികഠിനമായി വിരോധിച്ച ഗുരുതരമായ കുറ്റം, സ്വവർഗ രതിയിൽ ഏർപ്പെടുന്ന മ്ലേച്ഛന്മാരായ ആളുകളായി മാറുകയും അങ്ങേയറ്റം ദൈവനിഷേധികളായി അവരിലേക്കു കടന്നു വന്ന അള്ളാഹു നിയോഗിച്ച ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ധിക്കരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പരിണിതിയായി അവസാനം അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാകാൻ പോവുകയാണ്. ആ ശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്കുകളാണ് പോകുന്ന വഴിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് അവർ വന്നത്. അതാണ് 69-ാമത്തെ വചനം. കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ മനസ്സിലാക്കി. വലഖദ് ജാഅത്തു റുസുലുന ഇബ്രാഹീമ ബിൽ ബുശ്റ ഖാലു സലാമൻ ഖാല സലാമുൻ ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്. അങ്ങനെ വലഖദ് ജാഅത്തു റുസുലുന, നമ്മുടെ ദൂതന്മാർ വന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ വന്നു, ബിൽ ബുഷറ സന്തോഷ വാർത്തയും കൊണ്ട്. അങ്ങനെ അവർ ഇബ്രാഹിം നബിയോട് സലാം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖാല സലാമുൻ തിരിച്ച് അവരോടും സലാം ചൊല്ലി. ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്, പിന്നെ വൈകാതെ തന്നെ അദ്ദേഹം അതിഥികളായി വന്ന മലക്കുകൾ, അവർ മനുഷ്യരൂപത്തിലാണ് വന്നിരുന്നത്, അതിഥികളായതുകൊണ്ട് തന്നെ അവർക്കല്ലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ ആദിത്യ മര്യാദയോടുകൂടി സൽക്കരിക്കുകയാണ്. ഒരു മുരിക്കുട്ടിയെ അറുത്ത് പൊരിച്ച് വിഭവമൊരുക്കി അവരെ സൽക്കരിക്കുകയാണ്. പക്ഷേ ഫലം മാറ ആ ഐദിയഹും ലാത്തസിലു ഇലൈഹി നക്കറഹും വ ഔജസമിൻഹും ഖീഫത്തൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നോക്കുമ്പോൾ അവരുടെ കൈകൾ എങ്ങനെയാണ് കണ്ടത്? ലാത്തസിലു ഇലൈഹി, ആ ഭക്ഷണ തളികയിലേക്ക്, പാത്രത്തിലേക്ക് അവരുടെ കൈകൾ നീണ്ടുവരുന്നില്ല, അവർ ഭക്ഷണം കഴിക്കുന്നില്ല. വ ഔജസമിൻഹും ഖീഫത്തൻ, അപ്പോൾ ഒരു പന്തികേട് തോന്നി എന്ന് മാത്രമല്ല, അവരെ പറ്റി ഒരു ഖീഫത്ത്, ഒരു ഭയം മൂസ നബി അലൈഹിസ്സലാമിന് അനുഭവപ്പെടുകയാണ്. ആ സമയത്ത് അവർ പറയുകയാണ്, ഖാലു ലാ തഖഫ്, ഇബ്രാഹിം നബിയോട്, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട്, താങ്കൾ പേടിക്കേണ്ടതില്ല. ഇന്ന ഉർസിൽന ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് നബിയുടെ ജനതയുടെ അടുക്കലേക്ക് നിയോഗിക്കപ്പെട്ടവരാകുന്നു എന്ന്. ഇനി 71-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വചന ഇപ്രകാരമാകുന്നു. വംറഅതുഹു ഖായിമത്തുൻ ഫല്ലഹിക്കത് ഫബശ്ശർനാഹ ബി ഇസ്ഹാഖ് വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്. അപ്പോൾ തൊട്ട് മുമ്പുള്ള വചനത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കി, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ സന്തോഷ വാർത്തയും കൊണ്ടാണ് വരുന്നത് എന്ന്. നീ വചനത്തിലൂടെ അത് വ്യക്തമാക്കി തരികയാണ്. വംറഅത്തുഹു ഖായിമത്തുൻ, ഇംറഅത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ, സൗജത്ത്. വംറഅത്തുഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ സൗജത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ സാറ എന്ന ഭാര്യയാണ് ഇതെന്ന് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ഖായിമത്തൻ, അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളുടെ അടുത്തിരിക്കുകയും ഖിദ്മത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ അവിടെ നിൽക്കുകയും ചെയ്യാണ്. ഖായിമത്തൻ ഫല്ലഹിക്കത്ത്, അവർ ചിരിച്ചു. ലഹിക്കാണ് ചിരിക്കുക. ഫബശ്ശർനാഹ, അപ്പോൾ നാം അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. ബി ഇസ്ഹാഖ്, ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് എന്ന ഒരു പുത്രനെ പറ്റി. വമിൻ വറാഇ ഇസ്ഹാഖ്, ഇസ്ഹാഖ് അലൈഹിസ്സലാമിന് പിറകെ യഅഖൂബ്, യഅഖൂബ് എന്നൊരു പുത്രനും. അപ്പോൾ ഇസ്ഹാഖ് നബിയുടെ പിറകെ യഅഖൂബ് എന്ന ഒരു പുത്രനെയും പറ്റി നാം സന്തോഷ വാർത്ത അറിയിച്ചു. ഇതാണ് ഈ വചനത്തിലുള്ളത്. അപ്പോൾ ഇവിടെ തൊട്ട വചനത്തിലൂടെ പിന്നീട് സാറയുടെ മറുപടിയാണ് 72-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. ഖാലത്ത്, അവർ പറഞ്ഞു, യാ വൈലത്ത, കഷ്ടം, അല്ലെങ്കിൽ അത്ഭുതത്തോടു കൂടിയുള്ളൊരു പ്രയോഗമാണ്. ആ അലിദു, വലത എലിദു എന്നാണ് പ്രസവിക്കുക. ആ അലിദു, ഞാൻ പ്രസവിക്കുകയോ. വ അന, ഞാൻ ആരാണ്? അജൂസുൻ, ഒരു കിഴവിയാണ്. വഹാദ ബഅലി, എൻ്റെ ഈ ഭർത്താവ് ഷെയ്ഖൻ, വാർദ്ധക്യത്തിലും എത്തിയിട്ടുണ്ട്. ഇന്ന ഹാദ, തീർച്ചയായും കാര്യം ഇത് ലഷയ് ഉൻ അജീബ്, അത്ഭുതകരമായൊരു കാര്യം തന്നെയാകുന്നു. കാരണം ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച നിയോഗിച്ച മലക്കുകളാണ് വന്നിട്ടുള്ളത്. പോകുന്ന വഴിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് അവർ വന്നു. എന്നിട്ട് അവർ പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്ത അവരറിയിക്കുകയാണ്. എന്താ സന്തോഷവാർത്ത? സന്തോഷവാർത്ത, ഒരു സന്താനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു സന്താനം, ആരാണ്? ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെക്കുറിച്ചും പിന്നാലെ യാക്കൂബ് അലൈഹിസ്സലാമിനെക്കുറിച്ചുമുള്ള മക്കളെക്കുറിച്ചുള്ള സുവിശേഷമാണ് അറിയിക്കുന്നത്. ഇസ്ഹാഖ് നബിയുടെ മകൻ, യാക്കൂബ് നബി. ഇവിടെ ഇവർക്കുള്ള അത്ഭുതം, ഒന്ന്, ശരീരത്തിൽ ചുളിവുകൾ വീണ, പ്രായം ചെന്ന, വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലേക്കെത്തിയ കിഴവിയായ അവസ്ഥയിലെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആകട്ടെ, അദ്ദേഹവും വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ സ്വാഭാവികമായി പ്രകൃതിയിലെ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് മനുഷ്യരുടെ യൗവനത്തിലും യുവത്വത്തിലുമൊക്കെയാണ് അവർക്ക് മക്കളുണ്ടാകാനുള്ള സാധ്യത. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ഇവർ അത്ഭുതം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടാണ്, ഇത്രയും കാലം സന്താനം ഉണ്ടായിട്ടില്ല, ഇനിയിപ്പോൾ സന്താനം ഉണ്ടാവുമോ എന്നുള്ള അത്ഭുതത്തിൻ്റെ വർത്താനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ സാറ പ്രകടിപ്പിക്കുന്നത്. അതാണ് ചോദിച്ചത്, കാലത്ത് യാ വൈലത്ത അ അലിദു വ അന അജൂസുൻ, ഞാൻ അജൂസായിരിക്കേ ഞാനിനി പ്രസവിക്കുകയോ എന്ന് ചോദിക്കാനുള്ള കാരണം അതാണ്, ഞാൻ അജൂസായിരിക്കേ ഇനി ഞാൻ പ്രസവിക്കുകയോ. പക്ഷേ ഞാൻ മാത്രമല്ല, എൻ്റെ ഭർത്താവ് ഹദ ബഅലി ഷെയ്ഖൻ, എൻ്റെ ഭർത്താവാകട്ടെ വാർദ്ധക്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കാരുണ്യവും തീരുമാനവും റഹ്മത്തുമൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കും പോലെ സംഭവിക്കും എന്നുള്ളതാണ് ഈ ആയത്തുകൾ ഓരോന്നും നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അസംഭവ്യമായ, നടക്കാൻ കഴിയാത്ത ഒരു സംഗതി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഇസ്ഹാഖ് അലൈഹിസ്സലാം എന്ന ഇസ്ഹാഖ്, പിന്നീട് നമുക്കറിയാം ഇസ്ഹാഖ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പുത്രൻ, ഇസ്ഹാഖ് നബി പ്രവാചകനായി മാറി. ആ ഇസ്ഹാഖ് നബിക്ക് പുറകെ അദ്ദേഹത്തിൻ്റെ മകനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹവും അള്ളാഹുവിൻ്റെ പ്രവാചകനായി. ആ യാക്കൂബ് നബിയുടെ മക്കൾ, 12 മക്കളിൽ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനായി. അങ്ങനെ അവിടെ ഒരു പരമ്പരയും ഒരു തുടർച്ച, വംശപരമ്പര, അത് പ്രവാചകന്മാരുടെ പരമ്പര അല്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെ സ്വാഭാവികമായും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലേക്കെത്തുമ്പോൾ മക്കളില്ലെങ്കിൽ തൻ്റെ വംശം ഇവിടെ അവസാനിച്ചു പോകുമെന്നൊക്കെയുള്ള ആശങ്ക സ്വാഭാവികമായും ആർക്കും ഉണ്ടാകുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, പഠിച്ചോനെ സ്വാലിഹായ സന്താനങ്ങളെ തരണേ എന്നുള്ളത്. ആ പ്രാർത്ഥനയുടെ ഉത്തരം, പ്രതീക്ഷ ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും പ്രതീക്ഷ അസ്തമിക്കൂല. തൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെ തൊട്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തൊട്ട്, ജീവിതത്തിൻ്റെ ഏത് സമയത്തും അവൻ നിരാശനാവാതെ പ്രതീക്ഷയോടുകൂടി, ഭയത്തോടുകൂടി, ഭക്തിയോടുകൂടി തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതിന് യോജിച്ചൊരു സമയമാകുമ്പോൾ അതിൻ്റെ ഹിക്മത്തോടുകൂടി അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും എന്നുള്ളത് ഇവിടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഫബഷർനാഹ ബി ഇസ്ഹാഖ് വമിം വറായി ഇസ്ഹാഖ് യാക്കൂബ് അല്ലേ. നാം അദ്ദേഹത്തിന് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണമല്ല. എന്ത്? ഇസ്ഹാഖ് എന്ന ഒരു പുത്രൻ, അത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന സ്വാലിഹായ സന്താനത്തെ തരണേന്നാണ്. ഇസ്ഹാഖ് നബി പ്രവാചകനായി, ഒരു പ്രവാചകനേക്കാളും സ്വാലിഹ് പിന്നാരാ? ഇസ്ഹാഖ് ചോദിച്ചതിൻ്റെ അപ്പുറത്താണ് പിന്നെ കൊടുക്കുന്നത് അള്ളാഹു. ഇസ്ഹാഖ് നബിക്ക് പുറമെ യാക്കൂബ് നബിയും, ലബി വലദിൻ ലഹ യകൂനു ലഹു വലദുൻ വഅഖിബുൻ വനസുലുൻ, പരമ്പര തന്നെ നിലനിൽക്കുകയാണ്. ഫഇന്ന യാക്കൂബ് വലദു ഇസ്ഹാഖ്, യാക്കൂബ് നബി അലൈഹിസ്സലാം ഇസ്ഹാഖ് നബിയുടെ മകനാണ്. പിന്നീട് നമുക്കറിയാലോ ഈ യാക്കൂബ് നബി അലൈഹിസ്സലാം സംസാരിക്കുന്നുണ്ട് തൻ്റെ മക്കളോട്, ഇത് അം കുന്തും ഷുഹദാ ഇത് ഹളറ യഅഖൂബൽ മൗത്ത് ഇത് ഖാല ലിബനീഹി മാ തഅബ്ദൂന മിൻ ബഅദി ഖാലൂ നഅബ്ദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹീമ വഇസ്മാഈൽ വഇസ്ഹാഖ ഇലാഹൻ വാഹിദൻ വനഹ്നു ലഹു മുസ്ലിമൂൻ. സൂറത്തുൽ ബഖറയുടെ 133-ാമത്തെ വചനത്തിൽ ഇസ്ഹാഖ് മരണാസന്നനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളെ വിളിച്ചു വരുത്തിയിട്ട് മരണക്കിടക്കയിൽ പോലും മരണസമയത്തുപോലും തൻ്റെ മക്കളോട് അദ്ദേഹം ഉപദേശിക്കുന്നത് നിങ്ങൾ ആരെ ആരാധിക്കും, ആരോട് പ്രാർത്ഥിക്കും എനിക്ക് ശേഷം എന്നാണ്. അപ്പോൾ അവർ തിരിച്ചു പറയുന്നത്, ഞങ്ങൾ താങ്കളുടെ ഇലാഹായ അള്ളാഹുവിനെ, താങ്കളുടെ മാത്രമല്ല താങ്കളുടെ പിതാക്കളായ ഇബ്രാഹീം ഇസ്മായിൽ ഇസ്ഹാഖ് അവരുടെയൊക്കെ ഇലാഹായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ ആരാധിക്കുകയുള്ളൂ എന്ന് ആ മക്കൾ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് മറുപടി നൽകുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്രാഹീം നബി അലൈഹി സ്വലാം ഈ ആയത്ത് നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഒന്ന്, മക്കൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. എല്ലാവരും ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും. ചിലർക്ക് മക്കളുണ്ടാകും, ചിലർക്ക് മക്കളുണ്ടാവില്ല. ചിലർക്ക് ആൺമക്കൾ മാത്രമായിരിക്കും, ചിലർക്ക് പെൺമക്കൾ മാത്രമായിരിക്കും. ചിലർക്ക് ആൺമക്കളും പെൺമക്കളും ഇടകലർത്തി അള്ളാഹു നൽകും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിലും അള്ളാഹുവിൻ്റെ വിധിയിലും പെട്ടതാണ്. അപ്പോൾ ആ മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, അത് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഈ ഭൂമിയിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ് നബിമാർ, അമ്പിയാക്കൾ. അവരിൽ ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരിൽ പെട്ടവരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ ഇബ്രാഹിം നബിക്ക് മക്കളില്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം പ്രാർത്ഥിക്കാൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അവസാനം അവർക്ക് പിന്നെ സാറ അത്ഭുതപ്പെടുകയാണ്. തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ, തൻ്റെ ഭർത്താവിൻ്റെയും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് മക്കളുണ്ടാകുന്നത് എന്ന് അത്ഭുതത്തോടു കൂടി അവർ ആ സന്തോഷ വാർത്ത കേൾക്കുകയാണ്. ചോദിച്ചതിൻ്റെ അപ്പുറം അള്ളാഹു നൽകുകയാണ്. മക്കളും മക്കളുടെ മക്കളുമൊക്കെ പ്രവാചക പരമ്പരയായി സ്വാലിഹീങ്ങളുടെ സദ്വൃത്തരുടെ നേതാക്കന്മാരായ ഒരു തലമുറയാണ് അള്ളാഹു അവർക്കൊക്കെ നൽകിയത്. തീർച്ചയായും ഇത് നമുക്ക് ഉള്ള ഗുണപാഠം. ഏതു പ്രയാസത്തിലും പ്രതിസന്ധിയിലും നിരാശരാവാതെ പ്രതീക്ഷയോടുകൂടി തങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുകയും തങ്ങളുടെ റബ്ബിൽ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ മക്കൾ സ്വാലിഹീങ്ങളായ അമ്പിയാക്കളെയാണ് അള്ളാഹു സന്താനങ്ങളായി നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെ മാന്യമായി അദ്ദേഹം സൽക്കരിച്ചു എന്നുള്ളതും എല്ലാ നിലക്കും മാന്യതയുടെയും നല്ല ഗുണങ്ങളുടെയും ഉത്തമ ഉദാഹരണങ്ങളായി പ്രവാചകന്മാർ ലോകത്ത് നമുക്ക് മാതൃകയായി ജീവിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ല മാതൃകയും വഴികാട്ടിയുമാണ്. അള്ളാഹു പ്രവാചകന്മാരുടെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ, അവരുടെ മില്ലത്തിൽ ജീവിതം നയിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അല നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
6: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്ത് ഹൂദ് 71-72 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. സുവിശേഷവുമായി മാലാഖമാർ. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത് ജംഷീർ സലാഹി.
8: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറത്തുന്നൂർ 36 മുതൽ 38 വരെ വചനങ്ങൾ പ്രമുഖ ഖാരി ഇദ്രീസ് അബ്കറിന്റെ ശബ്ദത്തിലും, സൂറത്തു സുമർ 62 മുതൽ 75 വരെ വചനങ്ങൾ പ്രമുഖ ഖാരി മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലും നാം കേൾക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ഇവിടെ സമാപിക്കുന്നു. സൂറത്തുന്നൂർ 36 മുതൽ 38 വരെ വചനങ്ങൾ ഖാരി ഇദ്രീസ് അബ്കറിന്റെ ശബ്ദത്തിൽ. സൂറത്തു സുമർ 62 മുതൽ 75 വരെ വചനങ്ങൾ മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലുമാണ് നാം കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഖുർആൻ ടെലിക്യൂസ് അവതരിപ്പിക്കുന്നത് ആദിൽ അബ്ദുള്ള എടത്തനാട്ടുകര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ്. ഇൻഷാല്ലാ, പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാല്ലാ, ഇന്നത്തെ ഈ എപ്പിസോഡിലെ ഒന്നാമത്തെ കോളർ ആരാണെന്നോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ സുമയ്യ. സുമയ്യ എവിടുന്ന വിളിക്കാ? രാമനാട്ടുകര. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര ക്ലാസ്സിലാണ് സുമയ്യ പഠിക്കണത്?
3: ഏഴാം
2: ക്ലാസ്സിലാണ്. ഏത് സ്കൂളിലാ? ണല്ലേ. അവിടെ നിന്ന് പഠിക്കല? ഓക്കെ. അപ്പോ ഖുർആനൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടാവല്ലോ? പഠിച്ചു. മാഷാല്ലാ. ഏഴ് ജുസ് പഠിച്ചാലേ ഏഴ് ജുസ് എന്നാണ് ചോദിക്കല്. കുഴപ്പമില്ലല്ലോ, കോൺഫിഡൻസ് ഉണ്ടല്ലേ. ഈ ഏഴ് ജുസിന്റെ പേരുകൾ അറിയോ?
3: അപ്പോ
2: ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടറിയോ?
3: കൊറേ വട്ടം വിളിച്ചിട്ടുണ്ട്.
2: എല്ലാ പ്രാവശ്യം വിന്നർ ആയിട്ടുണ്ടാവും?
3: രണ്ടു മൂന്ന് വട്ടം തെറ്റീനു.
2: തെറ്റിയാ? അമ്മ ജ്യൂസ്?
3: അല്ല, അന്ന് ഫുള്ള് രണ്ടു മൂന്ന് വട്ടം ഫുള്ള് ചോദിച്ചാണ്.
2: ഫുള്ള് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ തന്നെ. അപ്പോ ഞാൻ എങ്ങനെ ചോദിക്കലെന്ന് വെച്ചാല്, ഒരു മൂന്ന് നാല് ജ്യൂസ് ഒക്കെ പഠിച്ച കുട്ടികളോട് ഞാന് അമ്മ ജ്യൂസ് എന്ന് ഒരു ചോദ്യം ചോദിക്കും. ബാക്കി രണ്ട് ചോദ്യങ്ങള് ഞാനൊരു ആയത്ത് ഓതും. ആ ആയത്ത് ഏത്, ആ ആയത്തുള്ള പേജിന്റെ സ്റ്റാർട്ടിങ് ചോദിക്കും. അതേപോലെ ആ ആ പേജിന്റെ ബാക്കിലെ പേജ് ചോദിക്കും. മനസ്സിലായോ?
3: ആ
2: സൂറത്ത് ചോദിക്കും. ആ പേജിന്റെ
3: ചോദിച്ചിട്ടുണ്ടല്ലേ.
2: ഓക്കെ. അങ്ങനെ അങ്ങനെ ചോദിച്ചിട്ട് വിന്നർ ആയിട്ടുണ്ടോ? മാഷാല്ലാ. അപ്പൊ എന്തായാലും എന്താ പറയാ, ഇന്ന് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ എല്ലാ പ്രാവശ്യം അമ്മ ജ്യൂസ് ചോദിക്കണോണ്ട് ഇന്ന് അമ്മ ജ്യൂസ് ചോദിക്കണില്ല. കാരണം ഏഴ് ആറ് ജ്യൂസ് ബാക്കി വേറെ ഉണ്ട്. തബാറക് ജ്യൂസും ചോദിക്കണില്ല. അഞ്ച് ജ്യൂസ് ഉണ്ട്, മൂന്ന് ക്വസ്റ്റ്യനുകളാക്കി. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം സിമ്പിളാണ്. ചിലപ്പോ ഒരു ചോദ്യത്തിന് തന്നെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. അടുത്താരുള്ളത്?
3: ഓക്കെ.
2: അമ്മ ഹാഫ് തോന്നല്ലോ. സഹായിക്കാൻ കഴിയില്ലല്ലോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو أنهم آمنوا واتقوا لما

0: يَا أَيُّهَا الَّذِينَ آمَنُوا لَا تَقُولُوا رَاعِنَا لَا تَقُولُوا رَاعِنَا وَقُولُوا انظُرْنَا وَاسْمَعُوا وَلِلْكَافِرِينَ عَذَابٌ أَلِيمٌ. അത് ഏത് ജൂസ് ആണ്? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, ഒന്നാമത്തെ ചോദ്യമാണ്. ആലോചിച്ചിട്ട് മറുപടി പറയണം. ഞാൻ ഓതി ആയത്ത് കേട്ടില്ല, അതിന് ബാക്കി ഓതിയായി
1: കിട്ടാം.
0: لو كانوا يعلمون يا ايها الذين امنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب اليم. نكسايت ما يود الذين كفروا من اهل الكتاب ഇതിലും വലിയ ക്ലൂ എവിടുന്ന്? ഓക്കെ, ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പെട്ട ക്വസ്റ്റ്യനുകളാണ്. ജൂസിന്റെ നെയിം അലിഫ്ലാമി. ഈ ഞാൻ ഓതി ആയത്തില്ല, വല അന്നഹും അതേപോലെ യാ അയ്യോ അല്ലദീനാമനു ലാ തഖൂലു റാഇന അതേപോലെ മായവദ്ദുല്ലദീനക. ഈ ആയത്തുകൾ ഏത് പേജിലാണ്? സിമ്പിളാണ്, മാനൻസഖിന്റെ മുമ്പത്തെ പേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് എന്താ പറയാ, അലിഫ്ലാം ജൂസിന്റെ ഫസ്റ്റ് ഹാഫിലാണോ സെക്കൻഡ് ഹാഫിലാണോ? ഇനി പ്രശ്നമില്ല, ഇത് പേജ് കിട്ടിയതുകൊണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ മെയിൻ ക്വസ്റ്റ്യന് ചോദിക്കാം. ഈ ഒറ്റബാവ് എന്നുള്ള പേജ് ഉണ്ടല്ലോ, ഒറ്റബാവ് എന്നുള്ള പേജ് ഇന്റെ മുമ്പത്തെ ബാക്ക്, അതായത് അലിഫ്ലാമിന്റെ അങ്ങോട്ട്, ഒറ്റബാവ് എന്നുള്ള പേജ് അത് ഒന്ന് എണ്ണ, ബാക്കിലോട്ട് എണ്ണ നമുക്ക്. ഒറ്റബാവ് ഒന്ന്, ബാക്കിൽ രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറാമത്തെ പേജ് ഏതാ? ഇപ്പൊ എന്താ, ഒറ്റബാവ് ഒന്ന്, രണ്ട് കുലിംഗാനത്തിലേക്ക് മുദാറുൽ ആഖറതു, അങ്ങനെ മൂന്ന് നാല് അഞ്ച് ആറ്, ആറാമത്തെ. പേജിന്റെ സ്റ്റാർട്ടിങ് വരണം. ശരിക്കും നോക്കിയിട്ട് പറഞ്ഞാൽ മതി, ഒരു പേജ് തെറ്റി കഴിഞ്ഞാൽ മൊത്തം പറയും, മൊത്തം തെറ്റും. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഒറ്റപ്പോ ഒന്ന്, കുലിംഗാനത്ത് രണ്ട്, ആറാമത്തെ പേജ്.
1: ഒറ്റ

സുമയ്യ ശരിക്കും ആലോചിക്കണം. നേരത്തെ ഒരു ആൻസർ നേരത്തെ സുമയ്യ പറഞ്ഞതാണ്, കറക്റ്റായിരുന്നത്. ഒത്തബാഹു ഒന്ന്, ഖുൽ ഇൻ കാനത്ത് രണ്ട്, ബാക്കിൽ വലമ്മാ ജാഅഹു മൂന്ന്, ഇനി നാല് അഞ്ച് ആറ്. ഇത്ര സിമ്പിളാണ് ക്വസ്റ്റ്യൻ ഇതിലുണ്ടോ? ഓക്കെ, അഷാദാ. ഇനി ഒന്നാമത്തെ ചോദ്യത്തിലെ ഒന്നാമത്തെ മെയിൻ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ എന്താ പറയാ, ഖാലുദുഅലാ റബ്ബക്ക എന്നുള്ള പേജ് ഉണ്ടല്ലോ, ആ പേജ് നമ്മൾ ഖുറാന് തുറന്നു വെക്കുമ്പോൾ, നമ്മൾ ഖുറപ്പോ ഖുറാൻ തുറന്നു വെച്ചാൽ റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ? റൈറ്റ് സൈഡിൽ. ഓക്കെ, മാഷാ അല്ലാ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫിനിഷായി, രണ്ടെണ്ണം കൂടി ബാക്കിയുണ്ട്. ഓക്കെ, എത്ര അറിയേണ്ടതാണെങ്കിലും ഒന്ന് നോക്കണം, കാരണം ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു പേജോ തെറ്റി കഴിഞ്ഞാൽ മൊത്തത്തിൽ തെറ്റും. അലിഫ് ലാം സായക്കുലു തിൽക്ക എവിടെ എത്തി പഠിച്ചിട്ട്? ഓക്കെ, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين لا يؤمنون بالآخرة ليسمون الملائكة تسمية الأنثى وما لهم به من علم إن يتبعون إلا الظن وإن الظن لا يغني من الحق شيئا فأعرض عمن تولى عن ذكرنا ولم يرد إلا الحياة الدنيا. അറിയാതെ ആ പേജിന്റെ ഫസ്റ്റ് ഓടിപ്പോയതാണ്. പേജ് മനസ്സിലായല്ലേ? ഏത് സൂറത്ത്? ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി ലയുസമ്മൂന മലായികത തസ്മിയത ഉൻസ وَمَا لَهُمْ بِهِ مِنْ عِلْمٍ إِنْ يَتَّبِعُونَ إِلَّا الظَّنَّ وَإِنَّ الظَّنَّ لَا يُغْنِي مِنَ الْحَقِّ شَيْئًا فَأَعْرِضْ عَمَّنْ تَوَلَّى عَنْ ذِكْرِنَا وَلَمْ يُرِدْ إِلَّا الْحَيَاةَ الدُّنْيَا ذلك مبلغهم من العلم. هذا انا ഇതൊക്ക സിമ്പിൾ ചോദ്യാണ്, ടഫ് ആണെന്ന് പറഞ്ഞിട്ട് സിമ്പിളാണ് ഒക്കെ ചോദിക്കുന്നത്. ക്ലൂ ആണോ? അലിഫ് ലാമിലും സൈക്കൂലും തിൽക്കുലും അല്ല. ഒരു പേജിന്റെ ഫസ്റ്റ് ആണല്ലോ. ജുസ് ഹാമീം അല്ലല്ലോ. സൂറത്ത് ഏതാ? وَلِلَّهِ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ لِيَجْزِيَ الَّذِينَ أَسَاءُوا بِمَا عَمِلُوا وَيَجْزِيَ الَّذِينَ أَحْسَنُوا بِالْحُسْنَى الَّذِينَ يَجْتَنِبُونَ كَبَائِرَ الْإِثْمِ وَالْفَوَاحِشَ إِلَّا اللَّمَمَ പേജിലാണ്.

0: رأيت الذي تولى وأعطى سورة النجم. اوكي، سورة النجم ايه ده؟ جزابه قال فما. اوكي، ده ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ന ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറത്തി എന്നുള്ള പേജില്ലേ, ആ പേജിന്റെ പേജ് കഴിഞ്ഞിട്ട്, അതായത് കമറിന്റെ ഭാഗത്തേക്ക്, ഇന്ന ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറത്തി എന്നുള്ള പേജ് ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ചാമത്തെ പേജിന്റെ സ്റ്റാർട്ടിങ്.
1: പറയണം.
0: പേജിന്റെ സ്റ്റാർട്ടിംഗ്,
1: സൂറത്തു റഹ്മാൻ,
0: പേജിന്റെ സ്റ്റാർട്ടിംഗ്
1: റഹ്മാൻ,
0: സൂറത്തു റഹ്മാൻ ഉള്ള പേജാണ്, പക്ഷെ പേജിന്റെ സ്റ്റാർട്ടിംഗ് റഹ്മാൻ അല്ലല്ലോ. പേജിന്റെ ഫസ്റ്റ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പോ ആ എന്താ റഹ്മാന്റെ ഫസ്റ്റത്തെ പേജില് റഹ്മാന്റെ എത്ര ആയത്തുണ്ട്? വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോ റെഡി ആയിരിക്കും. മാഷാല്ലാ. ഇത് ഈ വമാ അമ്റുൻ സഹസമുൽ ജമാ വയുവല്ലുന ദുബർ, ആ പേജിന്റെ റഹ്മാൻ അവസാനത്തെ ആയത്ത്. ഓക്കെ ഓക്കെ, അപ്പൊ രണ്ട് ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്, അവസാനത്തെ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. സിമ്പിൾ തന്നെയാണ്, എത്ര ടഫാക്കാൻ വിചാരിച്ചാലും സിമ്പിൾ ചോദ്യങ്ങൾ വരുന്നുള്ളൂ. ഇത് ഒരു ഈ ചോദ്യത്തിൽ കൺഫ്യൂഷൻ ആകാൻ പാടില്ല കേട്ടോ, അതായത് അങ്ങനത്തെ ആയത്തുകളാണ്, അപ്പോൾ തെറ്റി കഴിഞ്ഞാൽ തെറ്റും, ഓപ്ഷൻസ് ഉണ്ടാവില്ല. بسم الله الرحمن الرحيم لا جناح عليكم إن طلقتم النساء ما لم تمسوهن أو تفرضوا لهن فريضة ومتعوهن على الموسع قدره وعلى المقتر قدره متاعا بالمعروف ഹഖൻ അലൽ മുഹ്സിനീൻ. ഇത് എനിക്ക് കൺഫ്യൂഷനുള്ള ആയത്തുകളാണ് ചോദിക്കുന്നത്, എല്ലാവർക്കും ഇപ്പം അങ്ങനെ ആവൂല. ഈ ആയത്തില്ല ജുനാഹ അലൈക്കും ഇൻ തൊല്ലഖതു മുന്നിസ അമാലം തമസ്സുഹുന്ന ഔ തഫ്രിദു ലഹുന്ന ഫരീദ, അത് ഏത് ജുസിലാണ്? സൈഖൂലു ഫസ്റ്റിലാണോ സെക്കൻഡിലോ? ഏതാണ് പേജ്? പതിനെട്ടോ? അല്ല, പേജിന്റെ സ്റ്റാർട്ടിംഗ്.
1: സ്റ്റാർട്ടിംഗ്
0: ഈ പേജാ? ചോദ്യം മാറ്റണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم ولبئس المهاد. ഇത് പേജിന്റെ സ്റ്റാർട്ടിംഗ് അല്ലല്ലോ. وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم ولبئس المهاد.
1: അല്ല
0: അത് ഏത് പേജിലാണ്?

പഠിത്തം കഴിഞ്ഞ ജ്യൂസ് അല്ലേ? പിന്നെന്താ?

നെക്സ്റ്റ് പേജ് ചെയ്താ അത് കിട്ടിയ ഈ പേജ് കിട്ടുമല്ലോ. ഹലോ, കേൾക്കുന്നില്ല, കട്ടാവുന്നു. ാണ് ഖുർആനിലെ പേജ് അല്ലേ? അപ്പോ ആ പേജ്, ആ പേജിന്റെ അവിടുന്ന് ബാക്കിലോട്ട് ഒമിനാസി മെയ്യു അജിബുക്ക് 1, 2, 3, 4 അഞ്ചാമത്തെ പേജിന്റെ ഫസ്റ്റ് ആയത്തുണ്ടല്ലോ, ആ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തിന്റെ മുമ്പുള്ള ആയത്തിന് മുമ്പുള്ള ആയത്തേതാ? മുമ്പുള്ള ആയത്തിന്റെ മുമ്പുള്ള ആയത്തിന്റെ മുമ്പുള്ള ആയത്ത്. ഷെഹ്റമദാനിന്റെ മുമ്പുള്ള ആയത്തേതാ? മുമ്പുള്ള മൂന്നാമത്തെ ആയത്ത്. ഓക്കെ, അതിന്റെ എന്താ മുമ്പുള്ള ആയത്ത് ഏതാ? സമൻ ബദ്ദലുഹുവിന്റെ മുമ്പ്.

0: അപ്പോ ഉഷാറാണ്. എന്താ പറയണ്ടെന്ന് വെച്ചാല് എന്താ, നമ്മൾ പഠിച്ച ഭാഗം ഉണ്ടല്ലോ, പഠിച്ച ഭാഗം എപ്പോഴും ഓതി നോക്കുക. ഞാൻ ചോദിച്ച ജുസുകളൊക്കെ ഓക്കെയാണ്, അതേപോലെ 7 ജുസും എങ്ങനെയാണ് അങ്ങനെ തന്നെ ആവണം. ഞാൻ ചോദിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, പുതിയത് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ പഴയതിന് കൊടുക്കുക, മനസ്സിലായോ? ഈ ഒരു എന്താ പറയുക, ഇത് എപ്പോഴും ഉണ്ടെങ്കിൽ ഓക്കെയാണ്. കാരണം ഒരു 10-15 ജ്യൂസ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, അങ്ങനെ ഭാരം കൂടി കൂടി വരും. നമ്മളൊരു എന്താ
1: പറയുക,
0: നമ്മളൊരു എന്താ പറയുക, വലിയൊരു ഭാരമുള്ള ഒരു കല്ല് തലയിൽ ചുമക്കണ പോലെയാണ്, മനസ്സിലായോ? കാരണം നമ്മൾ പഴയ പാഠം നമ്മൾ ഓതി കൊടുക്കും, ഓക്കെ. പക്ഷേ എന്താ പറയുക, കുറേ ജ്യൂസ് ഒരു 10 അല്ലെങ്കിൽ 15 അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് പുതിയ പാഠം അവിടെ എത്തും, ആ തലക്ക് എത്തും, പഴയ പാഠം ഈ തലക്കോ. ഇത് മൊത്തത്തിൽ റിപ്പീറ്റ് ചെയ്ത് എന്താ ഇത് വരണമെങ്കിൽ, കറങ്ങി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ മറന്ന് മറന്ന് പോകും. അപ്പോൾ ഞാനൊരു ഹാഫുള്ളാണ്, എനിക്കതിൻ്റെ ഇതറിയാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, എന്താ പറയുക, അത് എപ്പോഴും ഇപ്പം തന്നെ ഇതേപോലെ ക്ലിയർ ആക്കി കൊണ്ടുപോയാലും ഒരു പ്രശ്നമില്ല. മാഷാ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്താ പറയുക, പെട്ടെന്ന് ഹാഫുള്ളാവാൻ നോക്കുക. എന്താ അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം വിളിക്കണം ഇൻഷാ അല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മാഷാ അല്ലാ, തബാറക്കല്ലാ. നല്ലൊരു കോളായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്. 7 ജുസ് 8-ാമത്തെ ജുസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് മാഷാ അല്ലാ. ഹിഫ്ളു പഠിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ അതേപോലെ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ ഹാഫുദുമാരും അല്ലെങ്കിൽ എല്ലാ ഹിഫ്ളു പഠിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ കോളിൽ ചോദിച്ച ചോദ്യങ്ങൾ. നമുക്ക് അങ്ങനെ എങ്ങനെ ചോദിച്ചാലും, ഖുറാനിന്ന് എങ്ങനെ ചോദിച്ചാലും, നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നാണെങ്കിൽ അത് കിട്ടിയിരിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു കോള് പരമാവധി ഉപയോഗപ്പെടുത്തിയത്. നിങ്ങൾക്ക് അതിനോടുള്ളൊരു ഇൻട്രസ്റ്റും കൂടി കൂടാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ കുട്ടികളെ പരമാവധി ഇഫ്ളു പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇഫ്ളു പഠിച്ച കുട്ടികളെ അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുവാനും എന്താ പറയുക, അതിൻ്റെ കൂടെ ശ്രദ്ധിക്കുവാനും നമ്മൾ ഓരോരുത്തരും നമ്മൾ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാ. ബാറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാ അല്ലാ, ജസാകും അല്ലാഹു ഖൈറാ. പീസ് ഖുർആൻ റേഡിയോയിൽ പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്, അവതരിപ്പിച്ചത് ആദിൽ അബ്ദുള്ള എടച്ചനാട്ടുകര.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ അൻഫാൽ 50 മുതൽ 69 വരെയുള്ള ആയത്തുകളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: أعوذ بالله من الشيطان الرجيم فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون

0: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 19-ാമത്തെ അധ്യായം, സൂറത്തു മറിയം 59 മുതൽ.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാല്ലാ പറയുന്നത്.
4: ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഹുവ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഹുവ അല്ലാഹു അല്ലദീ ഹുവ അല്ലാഹു.
3: നോക്കൂ, ഈ ആയത്തിലെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഹ, ശേഷം അല്ലാഹു ഹ, ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹ എന്നുള്ള ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ ഇൻ്റെ മഹ്റജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഹ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഈ ആയത്തുകൾ സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്.
4: ഹുവല്ലാഹു അല്ലദീ ഹുവല്ലാഹു അല്ലദീ
3: അല്ലദീ, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസി അല്ല അല്ലദീ. ലാ ഇലാഹ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്.
4: ലാ ഇലാഹ ഇല്ലാഹു,
3: അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാഹു എന്ന് പറഞ്ഞു, ഇല്ലാഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം.
4: ഇല്ലാഹു ആലിമുൽ ഗൈബി, ആലിം
3: ഐന് തൊണ്ടയുടെ മധ്യഭാഗം.
4: ആലിമുൽ ഗൈബി അൽ ഗൈബ് ഗൈൻ, ആലിമുൽ ഗൈബി ഗൈന്
3: തൊണ്ടയുടെ മുഗൾ ഭാഗമാണ്.
4: ആലിമുൽ ഗൈബി എന്ന് പറയരുത്, ആലിമുൽ ഗൈബി വശ്ശഹാദ വശ്ശഹാദ.
3: ഇവിടെ വശ്ശഹാദത്തി എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ താഇന് സുക്കൂൻ, ഹാഇൻ്റെ ശബ്ദമാണ് വരിക.
4: വശ്ശഹാദ. ഹുവർ റഹ്മാനുർ റഹീം, ഹുവർ റഹ്മാൻ, ഹുവ
3: ഹ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഹുവ ഹുവർ റഹ്മാൻ റഹീം. അർ റഹ്മാൻ അർ റഹീം. റായിനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം. അർ റഹ്മാൻ റഹീം എന്നല്ല ഹുവർ റഹ്മാൻ റഹീം ഇങ്ങനെ ഉച്ചരിക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത് ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികു. അൽ മലികു. അൽ മലിക് അല്ല അൽ മലികു. മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്. അൽ മലിക് അല്ല അൽ മലിക്. അൽ മലികുൽ ഖുദ്ദൂസ് ഖാഫ്. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. അൽ ഖുദ്ദൂസു സലാം. അസ്സലാമുൽ മുഅ്മിൻ. അസ്സലാമുൽ മുഅ്മിനു. അൽ മുഅ്മിനു. അൽ മുഅ്മിനുൽ മുഹൈമിൻ. അൽ മുഅ്മിനു. മുഅ്മിന് അല്ല അൽ മുഅ്മിനു. ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ്, എന്നാൽ ഖൽഖല വരാൻ പാടില്ല. അൽ മുഅ്മിനു അല്ല അൽ മുഅ്മിനു. മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. അൽ മുഅ്മിനുൽ മുഹൈമിൻ. തൊണ്ടയുടെ താഴെ ഭാഗം. മുഹൈമിൻ. അൽ അസീസു. അൽ അസീസ്. ഐൻ. തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ. അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ. മുതകബ്ബിർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ. മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി. സുബ്ഹാ. ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്. വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ അമ്മ. മീമിന് ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ. യുശ്രികൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരുദുൽ സുക്കൂൻ. അടുത്ത ആയത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഹുവല്ലാഹ്. നേരത്തെ പറഞ്ഞതുപോലെ ഹ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ. ഹുവല്ലാ ഹുവല്ലാ എന്ന് പറയരുത്. ഹുവല്ലാഹുൽ ഖാലിഖ്. അൽ ഖാലിഖ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗം. ഖാഫ് അതിൻ്റെയും മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അൽ ഖാലിഖ്. രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖാലിഖ് എന്നല്ല. അൽ ഖാലിഖു. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ. അൽ ബാരിഉ. ഹംസ. അൽ ബാരിഉ. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൽ ബാരിഉൽ മുസവ്വിർ. മുസ സ്വാദ് ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്. സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ശേഷം അൽ മുസവ്വിർ. മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ. റായിനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ. ലഹുൽ അസ്മാഉൽ ഹുസ്ന. ലഹു. ഹ. അൽ അസ്മാഉ. ഉ എല്ലാം തൊണ്ടയുടെ താഴേ ഭാഗമാണ്. കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാഉൽ ഹുസ്ന. അൽ ഹുസ്ന. അൽ ഹു. ഹു തൊണ്ടയുടെ മധ്യഭാഗം. അൽ ഹുസ്ന എന്ന് പറയരുത്. യുസബ്ബിഹു ലഹു. യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്. യുസബ്ബിഹു. ഹു. യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്. വൽ അർലല വൽ അർദ്. വഹുവൽ അസീസുൽ ഹകീം. വഹുവൽ അസീസുൽ ഹകീം. ഐനും ഹാഉം തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാ. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാൻ.

0: المؤمن المهيمن العزيز الجبار المتكبر. سبحان الله سبحان الله عما يشركون. هو الله الخالق البارئ المصور. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: അൽഹംദുലില്ലാ, സൂറത്തുൽ ഹശ്ർ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരെമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ അന്നൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ. വസല്ലല്ലാഹു വസല്ലമ വബാരക അല നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ثم അമ്മ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് വിശദീകരിച്ചു വരുന്നത്. അതിൽ ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് 185 വചനമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകും ഉഷ്ഹറ ഫലിയസും വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ യുരീദുല്ലാഹു ബികും ഉൽയുസ്ര വലാ യുരീദു ബികും ഉൽഉസ്ര വലി തുക്മിലുൽ ഇദ്ദത വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. ഇതാണ് നമ്മുടെ വചനം. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പിനെ നിയമമാക്കിയ, നിർബന്ധമാക്കിയ വിശുദ്ധ മാസം, അതിൻ്റെ സവിശേഷത, പ്രത്യേകത, ഒപ്പം നോമ്പുമായി ബന്ധപ്പെട്ട ചില വിധികൾ. മുമ്പത്തായത്തിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ നോൽക്കാനും നോൽക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള നിർബന്ധിത വിധിയായിരുന്നു. ആ വിധിയെ ഇനി ഇവിടെ പരിമിതപ്പെടുത്തുകയാണ്. മാസത്തിന് സാക്ഷിയായവർ, മതപരമായ പ്രതിബന്ധങ്ങളും ഒഴിവുകഴിവുകളും ഇല്ലാത്തവർ എല്ലാവരും നോമ്പ് നോൽക്കൽ നിർബന്ധമാണെന്ന വിധി. ഇതൊക്കെയാണ് ഈ ആയത്തിൻ്റെ വിഷയം. നോമ്പ് അവിടെ നിർബന്ധമാക്കിയ വിഷയം പറഞ്ഞപ്പോൾ അയ്യാമൻ മഅദൂദാത്ത് എന്ന് പറഞ്ഞു, എണ്ണപ്പെട്ട ഏതാനും നാളുകൾ. അതിൻ്റെ ഉദ്ദേശം എല്ലാ മാസങ്ങളിലെയും മൂന്ന് നോമ്പും ആഷൂറയുമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു. അവരുടെ വിഷയങ്ങൾ നമ്മൾ കേട്ടു. അത് റമദാനിലെ നോമ്പിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അതാണല്ലോ. അപ്പോൾ അയ്യാമം മഅദൂദാത്ത് എന്നുള്ളത് റമദാൻ നോമ്പിനെ കുറിച്ച് പറയപ്പെട്ടതാണ് എങ്കിൽ റമദാനിൽ നിന്ന് ഏതാനും നാളുകൾ എന്ന് ആരും മനസ്സിലാക്കിക്കൂടാ. പിന്നെയോ, റമദാൻ മാസം മുഴുവനും എന്നതാണ് അയ്യാമൻ മഅദൂദാത്ത് എന്നതിൻ്റെ വിവക്ഷ. അതാണ് ഇവിടെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന തുടക്കത്തിൽ ഈ ഷഹ്റു റമദാൻ എന്ന പ്രയോഗം ദ്യോതിപ്പിക്കുന്നത്, ഉണർത്തുന്നത്. അതിന് വേറെ ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്, നമുക്ക് ഇൻഷാല്ലാ അത് വഴിയെ പഠിക്കാം. ഷഹ്റു റമദാൻ, റമദാൻ്റെ മാസം. ഇവിടെ ഈ തുടക്കം അറിയിക്കുന്നത് റമദാൻ്റെ മാസം അല്ലദീ, അതെങ്ങനെയുള്ള മാസമാണ്. ഉൻസില ഫീഹി അൽ ഖുർആൻ, അതിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ നോമ്പ് നിർബന്ധമാക്കിയ മാസം വിശിഷ്ടമാണ്, വിശുദ്ധവും അനുഗ്രഹീതവുമാണ്. ആ മാസത്തിലാകുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഷഹ്റു റമദാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ തുടക്കത്തിൽ പറഞ്ഞു. എന്താണ് ഷഹർ? ഷഹർ മാസമാണ്. ഷുഹൂറുൻ, അഷ്ഹുറുൻ എന്നൊക്കെ അതിൻ്റെ ബഹുവചനം. ആ പദം അറിയിക്കുന്നത് ഷുഹ്റത്തിനെയാണ്. ഷുഹ്റത്ത് പ്രശസ്തിയും കേളിയുമാണ്. ലിബാസു ഷുഹ്റ എന്ന് പറയും. പ്രശസ്തിക്ക് വേണ്ടി, പേരെടുക്കാൻ വേണ്ടി ധരിക്കുന്ന വസ്ത്രം. അങ്ങനെ വസ്ത്രം ധരിക്കുന്നത് നിഷിദ്ധമാണല്ലോ. മാസത്തിന് ഷെഹർ എന്ന് പറയും. കാരണം മാസപ്പിറവി ദൃശ്യമായാൽ, ഉദയചന്ദ്രൻ കാണപ്പെട്ടാൽ ആളുകൾ മാസം കണ്ടെന്ന് വിളിച്ചു പറയും, മറ്റുള്ളവരെ കാണിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാസം ദർശിച്ചാൽ അള്ളാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്ത് വൽ ഇസ്ലാം എന്ന് തുടങ്ങിയിട്ട് ദുആ നിർവഹിക്കും. അങ്ങനെ മാസം കണ്ടു, മാസം കാണിച്ചു, മാസം കണ്ടതായി വിളിച്ചു പറഞ്ഞു, ദുആ ചെയ്തു, അങ്ങനെ മാസം ഉദയത്തെ സ്ഥിരീകരിക്കും. ഇതുകൊണ്ടാണ് ഷുഹ്റത്ത് പ്രശസ്തി എന്നർത്ഥമുള്ള പദത്തിൽ നിന്ന് ഷെഹർ എന്ന പദം. മാസം രണ്ട് ഹിലാലുകൾക്കിടയിലുള്ള കാലപരിധിയാണ്. ഹിലാൽ എന്ന് പറഞ്ഞാൽ ഉദയചന്ദ്രൻ. ഒരു ഹിലാൽ മുതൽ അടുത്ത ഹിലാൽ വരെ, അല്ലെങ്കിൽ ഹിലാൽ മുതൽ മുഹാഖ് വരെ, ചന്ദ്രോദയം മുതൽ പിന്നെ കറുത്തവാവ് വരെയുള്ള കാലം, അതാണ് ഷെഹർ. മാസത്തിന് ഷെഹർ എന്ന് പറയപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫമൻ ഷഹീദ മിൻകുമു ഷെഹർ, ഷെഹറിന് നിങ്ങൾ സാക്ഷികളായാൽ. അവിടെ ഷെഹർ ഉദ്ദേശം ഹിലാലാണ്, ഉദയചന്ദ്രൻ. റമദാൻ മാസോദയത്തിന് സാക്ഷിയായാൽ നോമ്പെടുക്കട്ടെ എന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഷെഹർ എന്നിവിടെ പ്രയോഗിച്ചു. ഷെഹർ റമദാൻ, ഫമൻ ഷഹീദ മിൻകുമു ഷെഹർ എന്ന് പ്രയോഗിച്ചു. അതിനാൽ ഉദയചന്ദ്രൻ കിഴക്കൻ ചക്രവാളത്തിൽ ഉണ്ടായാൽ പോരാ, പിന്നെയോ, ഉദയചന്ദ്രനെ കാണുകയും കണ്ടത് അറിയിക്കുകയും ചെയ്താലാണ് നോമ്പ് തുടങ്ങേണ്ടത്, വ്രതാനുഷ്ഠാനം ആരംഭിക്കേണ്ടത്. ഹിലാൽ, ഉദയചന്ദ്രൻ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു, ആരും കണ്ടില്ല, കണ്ടത് അറിയിച്ചില്ല, അറിയപ്പെട്ടില്ല എങ്കിൽ നോമ്പില്ല. എന്നാൽ കാണുകയും കണ്ടവർ സാക്ഷ്യം വഹിച്ച് അറിയിക്കുകയും ചെയ്താൽ അപ്പോഴാണ് നോമ്പ് നിർബന്ധമാവുക എന്നത് ഷെഹർ എന്ന പ്രയോഗം അള്ളാഹു സുബ്ഹാനഹു വതാല നടത്തിയതിനാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഷെഹ്റു റമദാൻ, റമദാന്റെ മാസം എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത്. മാസങ്ങൾ 12. ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റ. അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 മാസം. ഫി കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ മിൻഹാ അർബഅതുൻ ഹുറും. ഈ മാസങ്ങൾ 12 എണ്ണം. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആന്റെ ആരംഭത്തിന്, അവതരണത്തിൻ്റെ ആരംഭത്തിന് തുടക്കം കുറിക്കാനും വിശുദ്ധ നോമ്പിനെ നിർബന്ധമാക്കാനും മാസം മുഴുവൻ നിർബന്ധമാക്കാനും തെരഞ്ഞെടുത്ത മാസമാകുന്നു ഷെഹ്റു റമദാൻ, റമദാൻ മാസം. റമദാൻ എന്നത് മാസത്തിൻ്റെ പേരാണ്. അറബി മാസം മനസ്സിലാക്കി 12. മുഹറം, സഫർ, റബീഉനിൽ അവ്വൽ, റബീഉനിൽ സാനി, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്ര, റജബ്, ഷഅബാൻ, റമദാൻ, ഷവ്വാൽ, ദുൽഖാദ, ദുൽഹിജ്ജ. ഇതിൽ 9-ാമത്തെ മാസമാണ് റമദാൻ. എന്തുകൊണ്ട് റമദാൻ എന്ന് ഈ മാസത്തിന് പേര് വന്നു? ജാഹിലിയത്തിൽ ഇതിനെ നാത്തിഖ് എന്നും പറയുമായിരുന്നു. നാത്തിഖ് ഒരു കവിതയിൽ കാണാം. വഫി നാത്തിഖിൻ അജ്ലത് ലദാ ഹൗമത്തിൽ വഹ വവല്ലത് അലൽ അദ്ബാരി ഫുർസാനു ഖസ്അമ എന്ന്. ഖസ്അം ഗോത്രത്തിലെ അശ്വഭടന്മാർ ഹൗമത്തുൽ വഹയിൽ പ്രത്യക്ഷപ്പെട്ടു, പിന്നീട് അവർ പിന്തിരിഞ്ഞോടി എന്നാണ് കവിതയിൽ പറയുന്നത്. അത് വഫി നാത്തിഖിൻ, നാത്തിഖിലായിരുന്നു. നാത്തിഖ് എന്ന് പറഞ്ഞാൽ ഈ റമദാൻ മാസത്തിലായിരുന്നു എന്നാണ്. ഏതായാലും അവിടെ ഈ നാത്തിഖ് എന്ന പദം റമദാനിന് പ്രയോഗിക്കപ്പെട്ടിരുന്നു ജാഹിലിയത്തിൽ. റമദാൻ എന്നുള്ളത് അത്യുഷ്ണത്തെയാണ് അറിയിക്കുന്നത്, കഠിനമായ ചൂട്. സലാത്തുൽ അവ്വാബീൻ ഹീന തർമദുൽ ഫിസാൽ, ഒട്ടക കുട്ടികൾക്ക് ചൂടേൽക്കുന്ന സമയത്താണ് സലാത്തുൽ അവ്വാബീൻ, അവ്വാബീൻങ്ങളുടെ നിസ്കാരം അഥവാ ദുഹാ നിസ്കാരം എന്ന ഹദീസിൽ കാണാം. അവിടെ റമദ ഇർമദു എന്ന് പറഞ്ഞാൽ ചൂടേറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം. റമദാൻ അതിൽ നിന്നുള്ള പേരാണ്. എന്തുകൊണ്ട് ആ പേര് വന്നു? ഭാഷാ നിഘണ്ടുകളിൽ കാണാം, അതുപോലെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. പൗരാണിക ഭാഷകളിൽ നിന്ന് ഈ മാസങ്ങളുടെ പേരുകൾ അറബിയിലേക്ക് മാറ്റുമ്പോൾ ഈ മാറ്റുന്ന കാലം അതിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും മാനിച്ചാണ് മാസങ്ങൾക്ക് പേരിട്ടത് എന്നാണ്. അപ്പോൾ അറബി മാസം, അതിൽ 9-ാമത്തെ മാസമായ റമദാൻ മാസം അതിന് പേരിടുന്ന ആ സമയം അത്യുഷ്ണമായിരുന്നു, കഠിനമായ ചൂടായിരുന്നു, അതിനാൽ റമദാൻ എന്ന മാസത്തിന് പേരിട്ടു എന്നാണ് പറയുന്നത്. മുഹറം ആ പേര് വന്നത് അത് യുദ്ധം പാടില്ലെന്ന് നിസ്കർഷിക്കപ്പെട്ടിരുന്ന അൽ അഷൂറുൽ ഹുറും, അതിൽ ആദ്യത്തെ മാസമാണ് മുഹറം, അതുകൊണ്ട് അങ്ങനെ ആ പേര് വന്നു. സഫർ എന്ന് 2-ാമത്തെ മാസത്തിന് പേര് വരാൻ കാരണം അറബികൾ ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യാതെ അവരുടെ ഗോത്രങ്ങളിൽ വീടുകളിൽ ഒതുങ്ങിക്കൂടും. മുഹറം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും യുദ്ധങ്ങൾക്കും മറ്റുമായിട്ട് വീട് വിട്ട് ഇറങ്ങും, നാട് വിട്ട് ഇറങ്ങും. അതോടുകൂടി നാടുകൾ, വീടുകൾ ശൂന്യമാകും. അതുകൊണ്ട് ആ കാലഘട്ടത്തിന് സഫർ എന്നു പേര് വന്നു. റബീഉൽ അവ്വൽ, റബീഉൽ സാനി, വസന്തകാലത്തായിരുന്നു ഈ പേരുമാറ്റം ഭവിച്ചത്, പുരാണ ഭാഷയിൽ നിന്നുള്ള മാറ്റം. അതുകൊണ്ട് തന്നെ അവർ അതിന് റബീ എന്ന് പേരിട്ടു. ജുമാദൽ ഊലയും ജുമാദൽ ആഹിറയും അല്ലെങ്കിൽ ജുമാദൽ ഉഖ്റയും, ശൈത്യം മൂത്ത്, തണുത്തുറച്ച് വെള്ളം പോലും ഉറച്ചു പോകുന്ന കാലം, അതുകൊണ്ടാണ് ആ ഒരു 2 മാസക്കാലം ജുമാദ എന്ന് പേര് വിളിക്കപ്പെട്ടത്. റജബ്, അറബികൾ അക്കാലം ആ മാസത്തെ നന്നായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു. ആ അർത്ഥത്തിലാണ് റജബ്. റജബിൽ വിശുദ്ധ മാസമാണ്, യുദ്ധമില്ലാതിരിക്കും. റജബ് തീരുന്നതോടുകൂടി പിന്നെ ഗോത്രങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് യുദ്ധങ്ങൾക്കും മറ്റും പുറപ്പെടും. അതുകൊണ്ട് അതിനെ തുടർന്ന് ഷാബാൻ, ഗോത്രങ്ങൾ പല വിഭാഗങ്ങളായി വകുപ്പുകളായി തിരിഞ്ഞു പുറപ്പെടുന്നതിനാൽ അങ്ങനെ പേര് വന്നു. റമദാൻ്റെ നമ്മൾ പറഞ്ഞു. ഷവ്വാൽ, ഒട്ടകങ്ങളുടെ ചില അവസ്ഥകൾ, ഒട്ടകങ്ങൾക്ക് പാല് വറ്റി, പിന്നീട് ഒട്ടകങ്ങൾ പ്രത്യുൽപാദനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ കാരണത്താൽ ആ പേര് വന്നു. ദുൽഖാദയും ദുൽഹിജ്ജയും ഇതുപോലെ വിശുദ്ധ മാസങ്ങളായിരുന്നു. യുദ്ധം ചെയ്യാതെ വീടുകളിൽ ഇരിക്കുന്നതിനാൽ ദുൽഖിആദ അല്ലെങ്കിൽ ദുൽഖാദ എന്ന് ആ മാസത്തിനും, ഹജ്ജിന് പുറപ്പെടുന്നത് കാരണത്താൽ അടുത്ത മാസം ദുൽഹിജ്ജ എന്ന പേരിലുമൊക്കെ പറയപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രം. ഏതായാലും നമ്മുടെ വിഷയം മാസങ്ങളിൽ ഷെഹ്റു റമദാൻ, റമദാൻ്റെ മാസം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് റമദാൻ പേര് വെക്കപ്പെട്ടു, അതിൻ്റെ ചരിത്രം ഇപ്രകാരമാണ് ഉദ്ധരിക്കപ്പെട്ടുള്ളത് ഭാഷാനിഘണ്ടുക്കളിലും അതേപോലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിലും. അത്യുഷ്ണവും കൊടിയ ചൂടുമായിരുന്നു ഈ ഒരു നാമകരണം നൽകപ്പെടുന്ന ആ സമയം എന്നാണ് അതിൽ പറയപ്പെടുന്നത്. റമദാൻ എന്നുള്ളത് ചൂടിനെയും കത്തിക്കുക കരിക്കുക എന്നുള്ളതിനെയും ഒക്കെ അർത്ഥമാക്കും. സൽപ്രവൃത്തികൾ കൊണ്ട് പാപങ്ങൾ കരിക്കപ്പെടുന്ന മായ്ക്കപ്പെടുന്ന അവസ്ഥയാണ് റമദാനിൽ. അതിനാലാണ് റമദാൻ എന്ന് പേര് വെക്കപ്പെട്ടത്. ഇങ്ങനെയൊക്കെ ചിലർ ഈ പേരുമായി ബന്ധപ്പെട്ട് ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സ്വീകാര്യമായത് പ്രാമാണികർ തിരഞ്ഞെടുത്തത് ആദ്യം പറഞ്ഞ ഈ ഒരു വിഷയമാണ്. ഏതായാലും ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വ്രതാനുഷ്ഠാനം അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയതായ മാസം, അത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതായ മാസം എന്നുള്ളതാണ് ഇതിൻ്റെ അറിയിപ്പ്. എന്തുകൊണ്ട് റമദാൻ എന്ന് പറയാതെ ഷഹ്റു റമദാൻ എന്ന് പറഞ്ഞു? അതിലൊരു കാര്യം നമ്മൾ പറഞ്ഞു, അയ്യാമൻ മഅദൂദാത്ത് എന്നതിൻ്റെ വ്യക്തതയാണ് റമദാനിൽ ഏതാനും ദിവസങ്ങളല്ല, പിന്നെയോ റമദാൻ മാസം മുഴുവനാണ് എന്ന വ്യക്തതയാണ് ഈ ഷഹ്റിനെ റമദാനിലേക്ക് ചേർത്ത് ഇവിടെ റമദാൻ മാസം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. ഹജ്ജിൻ്റെ വിഷയത്തിൽ പറഞ്ഞത് നമുക്ക് ഇൻഷാല്ലാ വഴിയെ പഠിക്കാൻ വരും. അൽ ഹജ്ജു അഷ്ഹുറു മഅലൂമാത്ത്, ഹജ്ജ് എന്നാൽ അറിയപ്പെട്ട മാസങ്ങളാകുന്നു എന്നാണ് പറഞ്ഞത്. ഹജ്ജ് മാസങ്ങൾ ഷവ്വാലും ദുൽഖാദയും ദുൽഹജ്ജിൻ്റെ 10 ദിവസങ്ങളുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ഷവ്വാൽ ദുൽഖാദ ദുൽഹിജ്ജ എന്ന് പറഞ്ഞില്ല, അഷ്ഹുറു മഅലൂമാത്ത് എന്നാണ് പറഞ്ഞത്, അറിയപ്പെട്ട മാസങ്ങൾ. നോമ്പിൻ്റെ വിഷയത്തിൽ ഷഹ്റു റമദാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല റമദാനെ തെളിയിച്ചു പറഞ്ഞു. അതിൻ്റെ പൊരുൾ ഒന്നാണ് ഞാനിവിടെ ഉണർത്തിയത്. മറ്റൊരു പൊരുൾ, അറബികളെ സംബന്ധിച്ചിടത്തോളം ജാഹിലിയത്തിൽ അവർക്ക് ഹജ്ജും ഹജ്ജ് മാസങ്ങളും സുപരിചിതമായിരുന്നു. കാരണം അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു, ഷവ്വാലും ദുൽഖാദയും ദുൽഹിജ്ജയും അവർക്ക് പരിചിതമായിരുന്നു, അവർ ഹജ്ജ് ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അഷ്ഹുറു മഅലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. മാസങ്ങളുടെ പേര് പറഞ്ഞില്ല. എന്നാൽ നോമ്പ്, വ്രതാനുഷ്ഠാനം, പുരാതനമായി റമദാനിൽ വ്രതാനുഷ്ഠാനം ഉണ്ടായിരുന്നു, അതിൻ്റെ ചരിത്രമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമാകുന്ന നാളുകളിൽ അറബികൾക്ക് റമദാനിലെ നോമ്പ്, റമദാൻ വ്രതാനുഷ്ഠാനത്തിന് എന്നത് പരിചിതമായിരുന്നില്ല. അവർ റമദാനിൽ നോമ്പ് എടുക്കുമായിരുന്നില്ല. അവർക്ക് പരിചയമുള്ള നോമ്പ് ആഷൂറ നോമ്പ് മാത്രമായിരുന്നു. നമ്മൾ പറഞ്ഞു അന്നായിരുന്നു കഅബയുടെ വിരി അവർ വ്രതമനുഷ്ഠിച്ച് മാറ്റിയിട്ടിരുന്നത് എന്നൊക്കെ. ഇവിടെ ഷഹ്റു റമദാൻ എന്ന് പറയാൻ അതിൻ്റെ ഒരു പൊരുൾ ഇതാണ്, റമദാൻ അവർക്ക് നോമ്പെടുത്ത് അറിയുമായിരുന്നില്ല. എന്നാൽ ഹജ്ജിൻ്റെ വിഷയം അങ്ങനെയല്ല, അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു. അറബികൾ പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഷിർക്കും ഒക്കെ ഉള്ളതോടുകൂടിയ ഹജ്ജായിരുന്നു അവരുടെ ഹജ്ജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മക്കാ പ്രബോധന കാലഘട്ടത്തിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഖുറൈശികളോടൊപ്പം 3 ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ പ്രബോധന കാലഘട്ടത്തിൽ നിർവഹിച്ചത് ഹദീസുകളിൽ വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ പോയി നിന്നത്, പിന്നെ അവിടെ നിന്ന് വന്നതൊക്കെ വിഷയങ്ങൾ. ഹജ്ജ് നിർബന്ധമാക്കിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചത്, അതാണ് ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ്. ഇവിടെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നതിൽ റമദാൻ മാസത്തിലാകുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഉൻസില എന്നുള്ളതാണ്. അപ്പോൾ ഉൻസില എന്നുള്ള പദം അറിയിക്കുന്നത് അവതരിപ്പിക്കപ്പെട്ടു, ഇറക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതാണ്, അത് മുനസ്സലാണ്. ഇറക്കൽ മുകളിൽ നിന്ന് താഴേക്കാണ്. അപ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ്റെ അവതീർണത. അള്ളാഹു സുബ്ഹാനഹു വതആല അത്യുന്നതമായവനാണ്, അവങ്കിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ്റെ അവതരിപ്പിക്കൽ. ഇവിടെ ഖുർആൻ എന്നാണ് പറഞ്ഞത്.

വിശുദ്ധ ഖുർആനാണ് പാരായണം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അൽ ഖുർആൻ എന്നത് അർത്ഥമാക്കുന്നത്. അത് വിശുദ്ധ വേദത്തിന് പേരുമാണ്, അതിൻ്റെ വിശേഷണവുമാണ്. അൽ ഖാരി എന്നുള്ള ഇസ്മു ഫാഇലിൻ്റെ അർത്ഥമാണ് എങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഖറാ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി എന്ന അർത്ഥമുണ്ട്. അൽ ഖാരി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ സൂറത്തുകളെയും സൂക്തങ്ങളെയും പിന്നെ ആശയങ്ങളെയും അർത്ഥങ്ങളെയും വിധികളെയും യുക്തികളെയും പൊരുളുകളെയും കഥകളെയും ഉപമകളെയും വിധികൾ വിലക്കുകൾ സുവിശേഷങ്ങൾ അപായ സൂചനകൾ ഇങ്ങനെ തുടങ്ങി വിശ്വാസകാര്യങ്ങൾ കർമ്മകാര്യങ്ങൾ സ്വഭാവ സംബന്ധികളായ വിഷയങ്ങൾ പെരുമാറ്റങ്ങൾ ഇങ്ങനെ തുടങ്ങി എല്ലാ നന്മകളുടെയും ധർമ്മങ്ങളുടെയും പുണ്യങ്ങളുടെയും പുണ്യങ്ങളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടുന്ന ഉൾക്കൊണ്ട ഗ്രന്ഥമാകുന്നു അൽ ഖുർആൻ. അൽ ഖുർആൻ എന്ന് എന്തുകൊണ്ട് പേര് വെക്കപ്പെട്ടു, അത് അർത്ഥമാക്കുന്നത് എന്ത്, തേടുന്നതെന്ത്, ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഈ നിലക്കത് വിശദീകരിച്ചിട്ടുണ്ട്. പാരായണം ചെയ്യപ്പെടുന്നത് അൽ മഖ്റൂ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടുന്നത് അൽ ഖാരി എന്ന അർത്ഥത്തിൽ, പക്ഷേ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്നത് എന്നുള്ള അർത്ഥമാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പരിഗണിച്ചിട്ടുള്ളത്. തയ്യിബ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാന്റെ മാസം, അതെങ്ങനെയുള്ള മാസമാണ്, ഫീഹി അതിൽ ഉൻസില ഇറക്കപ്പെട്ടു അൽ ഖുർആൻ ഈ ഖുർആനെ അഥവാ വിശുദ്ധ ഖുർആനെ, അത് എന്ന്, വിശുദ്ധ റമദാനിൽ എന്ന് എങ്ങനെ, ഇത് ഒരു സുപ്രധാന ചോദ്യമാണ്. ഇവിടെ അത് പ്രത്യേകം നമ്മൾ പഠിക്കേണ്ട വിഷയവുമാണ്. വാസില ഇബ്നുൽ അസ്ഖ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ, വേദങ്ങൾ എല്ലാം അള്ളാഹു അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്ത മാസം റമദാനാണ് എന്നത് നമുക്ക് അതിൻ്റെ പ്രയോഗങ്ങൾ ബോധ്യപ്പെടുത്തരും. ഉൻസിലത്ത് സുഹഫു ഇബ്രാഹിം അവ്വല ലൈലത്തി മിൻ ഷഹ്രി റമദാൻ, റമദാനിലെ ആദ്യ രാത്രി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഏടുകൾ അവതരിപ്പിക്കപ്പെട്ടു. സുഹഫു ഇബ്രാഹിം വഉൻസിലത്തി തൗറാത്തു ലിസിത്തി മദൈന മിൻ റമദാൻ, തൗറാത്ത് അത് റമദാൻ ആറിന് അവതീർണമായി. വഉൻസിലൽ ഇൻജീലു ലി സലാസ അശ്റത മദത് മിൻ റമദാൻ, റമദാനിൽ നിന്ന് 13 നാൾ പിന്നിട്ടപ്പോൾ 14-ാം രാവിൽ അല്ലെങ്കിൽ 13-ാം രാവിൽ ഇഞ്ചീൽ അവതരിപ്പിക്കപ്പെട്ടു. വഉൻസില സബൂറു ലി സമാനി അശ്റത ഖലത് മിൻ റമദാൻ, സബൂർ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള സങ്കീർത്തനങ്ങൾ സബൂർ, അത് റമദാൻ 18-ന് അവതീർണമായി. വഉൻസില ഖുർആനു ലി 24 ഖലത് മിൻ റമദാൻ, വിശുദ്ധ ഖുർആൻ റമദാനിൻ്റെ 24-ന് അഥവാ 25-ാം രാവിന് അവതീർണമായി. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ഉൻസില ഖുർആനു, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ലി 24 ഖലത് മിൻ റമദാൻ, റമദാനിൽ നിന്ന് 24 പിന്നിട്ടപ്പോൾ അഥവാ 25-ാം രാവിൽ ഇതാണ് എന്ന് അവതരിപ്പിക്കപ്പെട്ടു എന്നതിൻ്റെ ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി വാസില റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അബൂദാവൂദ് അത്തയാലിസി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ നിവേദനം ചെയ്തതാണിത്, ഈ നിവേദനം. അപ്പോൾ എന്ന് അവതീർണമായി എന്നത് നമുക്ക് ഈ പ്രയോഗത്തിൽ നിന്ന് വ്യക്തമായി. പക്ഷേ എങ്ങനെ അവതീർണമായി, റമദാനിൽ 25-ാം രാവിൽ വിശുദ്ധ ഖുർആൻ അവതീർണമായി, പക്ഷേ അവിടെ വിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് അവതരിപ്പിക്കപ്പെട്ടോ, അതല്ല 23 വർഷങ്ങളിലായിട്ടാണല്ലോ വിശുദ്ധ ഖുർആൻ്റെ അവതീർണത നടന്നതും പൂർത്തീകരിക്കപ്പെട്ടതും. അപ്പോൾ വിശുദ്ധ ഖുർആൻ അവതീർണമായി എന്നത് അറിയിക്കുന്നത് എന്ത്? അതിയ ഇബ്നുൽ അസ്വദ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ വിഷയം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് ഇന്നഹു ഖദ് വഖഅ ഫീ ഖൽബി അശ്ശക്കു ഫീ ഖൗലില്ലാഹി തആല, എൻ്റെ ഖൽബിൽ ഒരു സംശയം ഉടലെടുത്തു അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ വിഷയത്തിൽ. ഏതാ വചനം? നമ്മുടെ ഈ വചനം, നമ്മുടെ ഈ വചനം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന വചനം, അതിൽ അദ്ദേഹത്തിന് സംശയം ഉടലെടുത്തു. അദ്ദേഹം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അവിടെ ഇന്ന അൻസൽനാഹു, വിശുദ്ധ ഖുർആനെ തീർച്ചയായും നാം അവതരിപ്പിച്ചു ലൈലത്തുൽ ഖദറിൽ എന്നാണ് അള്ളാഹു സുബ്ഹാന തആല പറയുന്നത്. അതേപോലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാറകത്തിൻ, അനുഗ്രഹീതമാക്കപ്പെട്ട രാവിൽ നാം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്ന് അള്ളാഹു സുബ്ഹാന തആല പറയാണ്. അവിടെ ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, മുബാറകത്തായ രാത്രിയിൽ, ഫീ ലൈലത്തിൽ ഖദർ, ഖദറിൻ്റെ രാത്രിയിൽ, ഷഹ്റു റമദാൻ, റമദാൻ മാസം, ഇതൊക്കെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. അതിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് വഖദ് ഉൻസില ഫീ ശവ്വാൽ വദിൽ ഖാദ വദിൽ ഹിജ്ജ വൽ മുഹറം വസഫർ വഷഹ്ര റബീഉൽ അവ്വൽ, ഷവ്വാലിലും ദുൽഖാദയിലും ദുൽഹജ്ജിലും മുഹറമിലും സഫറിലും റബീഉൽ അവ്വലിലൊക്കെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്.
അപ്പൊ എങ്ങനെയാണ് റമദാനിൽ

0: വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു, ലൈലത്തുൽ ഖദറിൽ ഇറക്കപ്പെട്ടു, ലൈലത്തുൽ മുബാറക്കയിൽ ഇറക്കപ്പെട്ടു. അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എങ്ങനെ പറയാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിന് അതിയ ഇബ്നുൽ അസ്വദിനോട് പറഞ്ഞത്, ഇന്നഹു ഉൻസില ഫി റമദാൻ, വിശുദ്ധ ഖുർആൻ റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടു. വഫി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലും അവതരിപ്പിക്കപ്പെട്ടു. വഫി ലൈലത്തിൻ മുബാറകത്തിൻ, മുബാറക്കത്തായ രാത്രിയിലും ഇറക്കപ്പെട്ടു. ജുംലത്തൻ വാഹിദത്തൻ, മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. സുമ്മ ഉൻസില ബഅദ ദാലിക്, പിന്നീട് ഇറക്കപ്പെട്ടു. അല മവാഖിഅൻ നുജൂമി റിസ്ലൻ ഫി ഷുഹൂരി വൽ അയ്യാം, പിന്നീട് അവതരിപ്പിക്കപ്പെട്ടത് ഖണ്ഡശയായി, കുറേശയായി, ഒരായത്ത് അല്ലെങ്കിൽ ഏതാനും ആയത്തുകൾ അല്ലെങ്കിൽ ഒരു സൂറത്ത് ഇങ്ങനെ. അതാണ് അല മവാഖിഅൻ നുജൂമി റിസ്ലൻ എന്നുകൊണ്ട് ഉദ്ദേശം, ഫി ഷുഹൂരി വൽ അയ്യാം, മാസങ്ങളിലും ദിനങ്ങളിലുമൊക്കെ ആയിട്ട്. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിയയോട് പറയുകയുണ്ടായത്. ഈ നിവേദനം ഇമാം തബരി തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്, ഇബ്നു കസീർ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്, ബൈഹഖി അൽ അസ്മാഉ വസിഫാത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു അബി ഹാതിം മറ്റുമൊക്കെ ഇത് നിവേദനം ചെയ്തിട്ടുണ്ട്. ഇത് സ്വീകാര്യയോഗ്യമായ നിവേദനമാണ്. അപ്പോൾ ഇവിടെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറയുമ്പോൾ, വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതുണ്ടായിട്ടുണ്ട്. ആദ്യം അങ്ങനെയായിരുന്നു, പിന്നീട് ദിനങ്ങളിൽ മാസങ്ങളിൽ അതിൽ നിന്ന് ഖണ്ഡശയായി കുറച്ച് കുറച്ചായി 23 വർഷങ്ങളിൽ അവതരിപ്പിക്കപ്പെടുകയും ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് അവതരിപ്പിക്കപ്പെട്ടു, അതാണ് ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയത്. അത് എങ്ങനെ അവതീർണമായി, ഇൻഷാ അല്ലാഹ് അതാണ് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാനുള്ളത്. കാരണം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ ഈ മാസത്തിൽ ഇറക്കപ്പെട്ടു എന്നതിനെ അറിയിക്കുന്നു. ഇതേപോലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ രാവിൽ നാം വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല തീർച്ചപ്പെടുത്തി പറഞ്ഞു. അതേപോലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, സൂറത്തു ദുഖാനിൽ അനുഗ്രഹീതമായ രാത്രിയിൽ വിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ അവതീർണത, അത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ ഭാഗം തുടർന്ന് പഠിക്കാം. ആയത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കുന്നതോടൊപ്പം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ 500 ഖുർആൻ പഠന പദ്ധതി. 500 ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 ക്ലാസ്സാണ് നാം കേട്ടത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്. ഇനി ഇന്നത്തെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യം 1, ഷഹർ മാസം എന്ന പദം ഷുഹ്റത്ത് പ്രശസ്തി പരസ്യം എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. മാസപ്പിറവി കണ്ടാൽ അത് വിളിച്ചു പറയുന്നതിനാലാണ് ഈ പേര് വന്നത് എങ്കിൽ റമദാൻ എന്ന പേര് വരാനുള്ള ഒരു കാരണം അത് റാമാദോ അത്യുഷ്ണം എന്ന പദത്തിൽ നിന്ന് വന്നതാണ്. റമദാൻ എന്ന പേരിന് പണ്ഡിതന്മാർ നൽകുന്ന മറ്റൊരു വിശദീകരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, മഴ പെയ്യുന്ന മാസം. ഓപ്ഷൻ ബി, സൽപ്രവർത്തികൾ കൊണ്ട് പാപങ്ങളെ കരിച്ചു കളയുന്നത്. ഓപ്ഷൻ സി, യുദ്ധം നിഷിദ്ധമായ മാസം. ചോദ്യം 2, ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ റമദാൻ മാസത്തിന് മറ്റൊരു പേര് ഉപയോഗിച്ചിരുന്നു എന്ന് ഉറവിടങ്ങളിൽ കാണാം. ആ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, സൊഫർ. ഓപ്ഷൻ ബി, റജബ്. ഓപ്ഷൻ സി, നാത്തിഖ്. ചോദ്യം 3, വിശുദ്ധ ഖുർആൻ റമദാൻ 24 പിന്നിട്ട 25 രാവിലാണ് അവതരിപ്പിക്കപ്പെട്ടതെന്ന് വാസിൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇതേ ഹദീസിൽ മറ്റു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ട തീയതികളും വ്യക്തമാക്കുന്നുണ്ട് എങ്കിൽ തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ടത് റമദാൻ എത്രാം തീയതിയാണ്? ഓപ്ഷൻ എ, റമദാൻ 1. ഓപ്ഷൻ ബി, റമദാൻ 6. ഓപ്ഷൻ സി, റമദാൻ 13.
3: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.

വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട

0: പറഞ്ഞത്.
1: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കാതോർക്കുന്നത് തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം.
4: വചനം 42. വഹിയ, അത്, തജിരി, സഞ്ചരിക്കുന്നു, ബിഹിം, അവരെയും കൊണ്ട്, ഫീ മൗജിൻ, തിരമാലയിൽ.

0: വമ്പിച്ച തിരമാലയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂഹ് തന്റെ മകനെ അവൻ ഒരു അകന്ന സ്ഥലത്തായിരുന്നു വിളിച്ചു പറഞ്ഞു, എന്റെ കുഞ്ഞുമകനെ, ഞങ്ങളോടൊപ്പം കയറിക്കൊള്ളുക, നീ അവിശ്വാസികളുടെ കൂടെ ആയിരിക്കരുത്.
1: വചനം 43. ഖാല, അവൻ പറഞ്ഞു, സആവീ, ഞാൻ അഭയം പ്രാപിക്കാം, ഇലാ ജബലിൻ, വല്ല മലയിലും, യഅസിമുനീ, അതെന്നെ രക്ഷിക്കും, മിനൽ മാഇ, വെള്ളത്തിൽ നിന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ ആസിമ, രക്ഷപ്പെടുത്തുന്നതൊന്നുമില്ല, അല്യൗമ, ഇന്ന്, മിൻ അംരി, കൽപ്പനയിൽ നിന്ന്, അല്ലാഹി, അല്ലാഹുവിൻ്റെ, ഇല്ലാമൻ, ഒരുത്തരയല്ലാതെ, റഹിമ, അവൻ കരുണ കാണിച്ച, വഹാല, മറയായി, ബൈനഹുമ, അവർക്ക് രണ്ടുപേർക്കുമിടയിൽ, അൽ മൗജു, തിരമാല, ഫക്കാന, അങ്ങനെ അവനായി, മിനൽ മുഗ്റഖീൻ, മുക്കിക്കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ.

0: അവൻ പറഞ്ഞു, വെള്ളത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുന്ന വല്ല മലയിലേക്കും പോയി ഞാൻ അഭയം പ്രാപിച്ചുകൊള്ളാം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് അവൻ കരുണ ചെയ്തവർക്കല്ലാതെ ഇന്ന് രക്ഷ നൽകുന്ന ഒന്നുമില്ല. അവർ രണ്ടാൾക്കുമിടയിൽ തിരമാല മറയിടുകയും ചെയ്തു. അങ്ങനെ അവൻ മുക്കി നശിപ്പിക്കപ്പെട്ടവരിലായി തീരുകയും ചെയ്തു.
1: മകൻ അവിശ്വാസികളുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നു. അതിനാൽ അവൻ കപ്പലിൽ കയറിയില്ല. പുത്രവാത്സല്യം സ്വാഭാവികമാണല്ലോ. ആ നിലക്ക് അവൻ കപ്പലിൽ കയറി രക്ഷപ്പെടുകയും അങ്ങനെ അവിശ്വാസം ഉപേക്ഷിക്കുവാൻ കാരണമാവുകയും ചെയ്താൽ കൊള്ളാമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എങ്കിലും പ്രവാചക പുത്രനായതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനാ നിയമത്തിൽ മാറ്റം വരികയില്ലല്ലോ.
2: വചനം 44. വഖീല, പറയപ്പെടുകയും ചെയ്തു, യാ അർദു, ഭൂമിയെ, ഇബ്ലഈ, നീ വിഴുങ്ങുക, മാഅകി, നിന്റെ വെള്ളത്തെ, വയാ സമാഉ, ആകാശമേ, അഖ്ലഈ, നീ വിരമിക്കുക, വഗീദ, വറ്റി, അൽമാഉ, വെള്ളം, വഖൂദിയ, തീരുമാനിക്കപ്പെടുകയും ചെയ്തു, അൽ അമ്രു, കാര്യം, വസ്തവത്, അത് ഉറച്ചു നിൽക്കുകയും ചെയ്തു, അലൽ ജൂദി, ജൂദിയുടെ മേൽ, വഖീല, പറയപ്പെടുകയും ചെയ്തു, ബുഉദൻ, വിദൂരം, ലിൽ ഖൗമി, ജനങ്ങൾക്ക്, അദ്-ളാലിമീൻ, അക്രമികളായ.

0: പറയപ്പെട്ടു, ഭൂമിയെ നിന്റെ വെള്ളം നീ വിഴുങ്ങുക, ആകാശമേ നീ വിരമിക്കുക അഥവാ നിറുത്തുകയും ചെയ്യുക. വെള്ളം വറ്റുകയും കാര്യം തീരുമാനിക്കപ്പെടുകയും ചെയ്തു. അത് അഥവാ കപ്പൽ ജൂതിമലയുടെ മേൽ ചെന്ന് ഉറച്ചു നിൽക്കുകയും ചെയ്തു. അക്രമികളായ ജനങ്ങൾക്ക് വിദൂരം അഥവാ കാരുണ്യത്തിൽ നിന്നും അവർ എത്രയോ അകന്നുപോയി എന്ന് പറയപ്പെടുകയും ചെയ്തു.
1: ആകാശത്തു നിന്ന് അതികഠിനമായി മഴ വർഷിച്ചുകൊണ്ടിരുന്നു. ഭൂമിയിൽ എല്ലായിടത്തുനിന്നും ഉറവും വമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ജലപ്രളയം ഉണ്ടായിത്തീർന്നത്. സൂറത്തു ഖമറിൽ അള്ളാഹു പറയുന്നു, കുത്തിച്ചൊരിയുന്ന ഒരു വെള്ളവും കൊണ്ട് ആകാശത്തിൻ്റെ കവാടങ്ങളെ നാം തുറന്നുവിട്ടു, ഭൂമിയെ നാം ഉറവുകൾ പൊട്ടി ഒഴുക്കുകയും ചെയ്തു. അങ്ങനെ നിർണയം ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഒരു കാര്യത്തിൽ ആ വെള്ളം കൂട്ടിമുട്ടി. ഇക്കാരിവർഗത്തെ നശിപ്പിക്കുകയെന്നുള്ള അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പിൽ വന്നപ്പോൾ ആകാശത്തോട് മഴ നിർത്തുവാനും ഭൂമിയോട് ഉറവ് നിർത്തുവാനും അവൻ കൽപ്പന കൊടുത്തു. അങ്ങനെ വെള്ളം വാർന്നു. കപ്പൽ അള്ളാഹു പറഞ്ഞു.

0: പോലെ ജൂതിമലയിൽ അണഞ്ഞു നിലകൊള്ളുകയും ചെയ്തു. ജൂതിമല അൽ ജസീറ മെസപ്പട്ടോമിയയിലാണെന്നും മൂസിലിലാണെന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണാം. മുൻകാലത്ത് രാജാതിർത്തികൾക്ക് കൃത്യതയില്ലാതിരുന്നതും കാലാന്തരത്തിലുണ്ടായ അതിർത്തി മാറ്റങ്ങളും നോക്കുമ്പോൾ ഇത് രണ്ടും ശരിയായിരിക്കുവാൻ ന്യായമുണ്ട്. അൽ ജസീറക്കും മൂസിലിനും കിഴക്കായി ഇപ്പോൾ അർമീനിയയിൽ സ്ഥിതി ചെയ്യുന്നതും സമതലങ്ങളും പല മലകളും ഉൾക്കൊള്ളുന്നതുമായ അറാറാത്ത് പ്രദേശങ്ങളിലെ ഒരു മലയാണ് ജൂതിമല. ഈ പേർ അത്ര പ്രസിദ്ധമല്ല. കപ്പൽ നിന്ന മലക്ക് പ്രത്യേകമുള്ള പേരാണത്. ശൂതി എന്നും ചിലർ പറയാറുണ്ട്. അറാറാത്ത് എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. ബൈബിളിലും ഈ പേരത്രേ പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി 8:4. ഖത്താദ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു പ്രസിദ്ധ ചരിത്രകാരനും കൂടിയായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇപ്രകാരം ഉദ്ധരിക്കുന്നു. അൽ ജസീറയിൽപ്പെട്ട ജൂതിമലയിൽ ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമയുടെ കപ്പലിനെ അള്ളാഹു അവശേഷിപ്പിച്ചിരിക്കുന്നു. ഈ സമുദായത്തിലെ ആദ്യകാലക്കാർ അത് കാണുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷമുണ്ടായ എത്രയോ കപ്പലുകൾ നശിച്ചു ചാമ്പലായിത്തീർന്നുപോയി. ഖത്താദ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞിട്ട് ആയിരത്തിൽ പരം കൊല്ലങ്ങൾ കഴിഞ്ഞുപോയെങ്കിലും ഇക്കാലത്തും അതിൻ്റെ അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും അന്വേഷണങ്ങളും ചരിത്ര ഗവേഷകന്മാരിൽ നിന്ന് നിലച്ചുപോയിട്ടില്ല. അറാറാത്ത് മലഞ്ചെരുവിൽ വളരെ അടി ഉയരത്തിൽ വെച്ച് ഒരു അമേരിക്കൻ പുരാവസ്തു ഗവേഷക സംഘം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പലിൻ്റേതെന്ന് അനുമാനിക്കപ്പെടുന്ന ഏതാനും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും അതിന്മേൽ അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതായും 15 കൊല്ലങ്ങൾക്ക് മുമ്പ് വർത്തമാന പത്രങ്ങളിൽ നാം കാണുകയുണ്ടായിട്ടുണ്ട്. സൂറത്ത് അങ്കബൂത്തിൽ അള്ളാഹു പ്രസ്താവിച്ചത് ഇവിടെ ശ്രദ്ധേയമാകുന്നു. ഫഅൻജൈനാഹു വഅസ്ഹാബസ്സഫീനത്തി വജഅൽനാഹ ആയത്തൻ ലിൽ ആലമീൻ. അദ്ദേഹത്തെയും കപ്പലിലുള്ളവരെയും നാം രക്ഷപ്പെടുത്തി. അതിനെ നാം ലോകർക്ക് ദൃഷ്ടാന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ അങ്കബൂത്ത് 15.
1: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.
2: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, 100 കണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
5: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി പാരായണ പഠനം. പഠനം നിർവഹിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തുലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹ്ബി അജ്മാഇൻ. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി അടുത്ത സൂറത്ത് നോക്കാം. അടുത്ത സൂറത്ത് കാഫിറൂൺ ആണ്. നോക്കാം.

0: ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് യാ അയ്യുഹ, യാ അയ്യുഹ മദ് ആണ്. അതുപോലെ ലാ അഅബുദു, അതുടെ മദ്ദാണ്. മറ്റോടത്തൊക്കെ ഉണ്ട് വലാ അന്തും, അന്തും അന്തും എന്തേന്ന് നിയമം ആ. പിന്നെ മാ അഅബുദു, വലാ അന, അതും ഇതൊക്കെ നീട്ടേണ്ട സ്ഥലങ്ങളാണ്, മദ്ദുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇദ്ഗാം ബിഗുന്നയാണ്. തൻവീനു ശേഷം മീം വന്നു, തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മീം ശരിക്ക് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കുക. മറ്റൊന്ന് അബത്തും, ദാലിന് ശേഷം ത ആണ്, അത് ആ ദാലിനെ തായിലേക്ക് ഇദ്ഗാം ചെയ്യണമെന്നാണ്. അപ്പം അതിൻ്റെ താ ഇരട്ടിപ്പിച്ച് ശബ്ദോടുകൂടി ഉച്ചരിക്കണം. അബത്തും,
1: അബത്തും.
0: പിന്നെ വല അന്തും, ഇതുപോലെ തന്നെ മദ് അന്തും, അങ്ങനെ തന്നെ മാ അബുദ്, അങ്ങനെ തന്നെ. അപ്പം ഇനി ഒന്ന്

0: അപ്പോൾ സൂറത്തുൽ കാഫിറൂനും കഴിഞ്ഞു. ഇനി ലാമിൻ്റെയും റാഇൻ്റെയും നിയമങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. അതായത് തഫ്ഹീം തർഖീഖ് എന്ന് രണ്ട് സംഗതികളുണ്ട്. അതായത് തഫ്ഹീം അല്പം സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കുക എന്നാണ് നമുക്ക് പൊതുവാണെങ്കിൽ മലയാളത്തിൽ പറയാവുന്നത്. അതായത് ല എന്നത് ല എന്നാക്കി ഉച്ചരിക്കുക, അതുപോലെ റ എന്നത് റ എന്നത് റ ആക്കുക, അതിനാണ് തഫ്ഹീം എന്ന് പറയുക. റ അത് ര വസ്തഗ്ഫിർഹു ര പറഞ്ഞു നമ്മൾ. അതുപോലെ മിൻ ശരരി അതിന് തർഖീഖ് എന്നാണ് പറയുക. മലയാളത്തിലെ ര എന്ന ശബ്ദത്തോട് ഏകദേശം സാമ്യമുണ്ട്, അതിന് മനസ്സിലായില്ല. അപ്പം അതാണ് തഫ്ഹീം തർഖീഖ് എന്ന് രണ്ട് പറയും. ഒന്ന് സ്വരഭാരം, റ എന്ന് പറയുമ്പോൾ സ്വരഭാരം, തഫ്ഹീം ര എന്നാവുമ്പോൾ തർഖീഖ്. റ തഫ്ഹീം ചെയ്യേണ്ടത് എവിടേക്കാണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത് റാക്ക് ഫതഹോ ലമ്മോ കൊടുക്കുമ്പോൾ, റാക്ക് ഫതഹ് അല്ലെങ്കിൽ ലമ്മ്. അതായത് ഇപ്പോൾ ഉദാഹരണം റബ്ബന റ എന്ന് പറയണം. അതുപോലെ റുബ്ബമ, അർറഹ്മാൻ, വർറുജ്ജ വർറുജ്ജ ഫതഹും ലമ്മുമാകുമ്പോൾ, ഫതഹോ ലമ്മോ ഹർക്കത്ത് നൽകപ്പെടുമ്പോൾ തഫ്ഹീമായിട്ട്, അതായത് സ്വരഭാരത്തോടുകൂടി റ എന്ന രൂപത്തിൽ ശബ്ദത്തിൽ ഉച്ചരിക്കണം. രണ്ടാമത്തേത് റാക്ക് സുക്കൂന്, അതിന് തൊട്ട് മുമ്പുള്ളതിന് ലമ്മോ ഫതഹോ വരിക. റാക്ക് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ് അല്ലെങ്കിൽ ലമ്മ്, അങ്ങനെ ആകുമ്പോഴും തഫ്ഹീമായിട്ട് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ഇതുപോലെ ഖുർആൻ, ഖുർആൻ. അതുപോലെ ഫിദ്ദർക്കി, ഫിദ്ദർക്കി. അതുപോലെ ഖുർബാനൻ,
1: ഖുർബാനൻ.
0: ഖറിയത്ത്,
1: ഖറിയത്ത്.
0: ഇതൊക്കെ റാക്ക് സുക്കൂനാണ്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഒന്നുകിൽ ഫതഹ് അല്ലെങ്കിൽ ലമ്മ്. മൂന്നാമത്തേത് റാക്ക് സുക്കൂന് തന്നെ, പക്ഷെ തൊട്ട് മുമ്പുള്ള ഹർഫിന് താൽക്കാലികമായൊരു കസറുണ്ടാകുക. അസില് കസറല്ല, താൽക്കാലികമായി ഖിറാഅത്തിന് വേണ്ടി അത് കസറാക്കി മാറ്റും. ഇതുപോലെ ഇനിർത്തബ്തും, അവിടെ ഇൻ ഇർത്തബ്തു എന്നാണ്. നൂന് ശരിക്കും സുക്കൂനാണ്, പക്ഷെ ഓതാൻ വേണ്ടി എന്ത് ചെയ്യും? ഇനിർ, ഇൻ എന്നത് ഇനി എന്നാക്കും. ഇനിർത്തബ്തു. അപ്പൊ ഇനി എന്നതിന്റെ കസറ് ആരില് നൈന അറബി പറയാം, ആരിലായ കസർ. അതായത് താൽക്കാലികമായി ഉണ്ടാക്കിയ, അവിടെ യഥാർത്ഥത്തിൽ കസറല്ല, യഥാർത്ഥത്തിൽ സുക്കൂനാണ്, പക്ഷേ ഖിറാഅത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനി ഉർത്തബ്തും. അതുപോലെ ലിമനി ഉർത്തല, അമിർ താബു,
1: അമിർ താബു.
0: ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്, ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്, വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരു ഇടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ പ്രോഗ്രാം ഇന്ന് 411-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സാദിൽ ഹാമിദി.

പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

فَبِأَيِّ آلَاءِ رَبِّكُمَا تُكَذِّبَانِ.

0: അറിവിൻ്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെൻ്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الدهر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
7: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ.
6: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അച്ചരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
8: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന, ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം, വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
4: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ സൂറത്തു മുദ്ദസ്സിർ സൂറത്തു നാസ് പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം ചേരുന്നത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

والقمر والليل إذ أدبر

إبراهيم.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു മുദ്ദസ്സിർ സൂറത്തു നാസ് വരെ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്ന് വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കാതോർക്കുന്നത് തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം.
5: വചനം 45. വനാദാ, വിളിച്ചു, നൂഹുൻ, നൂഹ്, റബ്ബഹു, അദ്ദേഹത്തിന്റെ നാഥനെ, ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ഇന്ന, നിശ്ചയമായും, ഇബ്നി, എന്റെ മകൻ, മിൻ അഹ്ലി, എന്റെ കുടുംബത്തിൽപ്പെട്ട, വ ഇന്ന, നിശ്ചയം, വഅദക, നിന്റെ വാഗ്ദാനം, അൽഹഖു, സത്യം, വ അന്ത, നീ, അഹ്കമു, ഏറ്റവും നല്ല വിധികർത്താവ്, അൽഹാക്കിമീൻ, വിധികർത്താക്കളിൽ വെച്ച്,

0: നൂഹ് തന്റെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ റബ്ബേ, നിശ്ചയമായും എന്റെ മകൻ എന്റെ വീട്ടുകാരിൽ അഥവാ സ്വന്തക്കാരിൽ പെട്ടവനും നിന്റെ വാഗ്ദാനം യഥാർത്ഥമായുള്ളതുമാണ്. നീയാകട്ടെ വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവുമാകുന്നു.
1: വചനം 46. ഖാല, അവൻ പറഞ്ഞു, യാ നൂഹു, നൂഹേ, ഇന്നഹു, നിശ്ചയമായും അവൻ, ലൈസ, അല്ല, മിൻ അഹ്ലിക, നിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ. ഇന്നഹു, നിശ്ചയമായും അവൻ, അമലുൻ, പ്രവൃത്തി, അഗൈറു, അല്ലാത്ത, സ്വാലിഹിൻ, നല്ലത്. ഫലാ തസ്അൽനി, അതുകൊണ്ട് നീ എന്നോട് ചോദിക്കരുത്, മാ, യാതൊന്ന്, ലൈസ, ഇല്ല, ലക, നിനക്ക്, ബിഹി, അതിനെപ്പറ്റി, ഇൽമുൻ, അറിവ്. ഇന്നി, ഞാൻ, അഇദുക, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, അന്തകൂന, നീ ആകുമെന്നതിനാൽ, മിനൽ ജാഹിലീൻ, അവിവേകികളുടെ കൂട്ടത്തിൽ.

0: അവൻ അഥവാ റബ്ബ് പറഞ്ഞു, നിശ്ചയമായും അവൻ നിന്റെ വീട്ടുകാരിൽ അഥവാ സ്വന്തക്കാരിൽപ്പെട്ടവനല്ല, കാരണം അവൻ നന്നല്ലാത്ത ഒരു പ്രവൃത്തിക്കാരൻ ആകുന്നു. ആകയാൽ നിനക്ക് അറിവില്ലാത്ത കാര്യം സംബന്ധിച്ചു എന്നോട് നീ ചോദിക്കരുത്. നീ അറിവില്ലാത്ത വിഡ്ഢികളുടെ കൂട്ടത്തിലായിത്തീരുമെന്നതിനാൽ ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്.
1: വചനം 47. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ഇന്നി, നിശ്ചയം ഞാൻ, അഊദു, ഞാൻ ശരണം തേടുന്നു, ബിക, നിന്നോട്, അൻ അസ്അലക, ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന്, മാ, യാതൊന്ന്, ലൈസ, ഇല്ല, ലീ, എനിക്ക്, ബിഹി, അതിനെപ്പറ്റി, ഇൽമുൻ, അറിവ്, വ ഇല്ല തഗ്ഫിർ, നീ പൊറുത്തില്ലെങ്കിൽ, ലീ, എന്നോട്, വ തർഹംനി, നീ എന്നോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ, അക്കുൻ, ഞാനാകും, മിനൽ ഖാസിരീൻ, നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, എനിക്ക് അറിവില്ലാത്ത കാര്യം സംബന്ധിച്ച് നിന്നോട് ചോദിക്കുന്നതിനെ കുറിച്ച് ഞാൻ നിന്നോട് ശരണം തേടുന്നു. എനിക്ക് നീ പൊറുത്തു തരുകയും എന്നോട് നീ കരുണ ചെയ്യുകയും ചെയ്യാത്ത പക്ഷം ഞാൻ നഷ്ടക്കാരിൽ പെട്ടവനായിത്തീരും.
1: നിന്റെ സ്വന്തക്കാരെയും കപ്പലിൽ കയറ്റിക്കൊള്ളുക വഅഹ്ലക എന്ന് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചിരുന്നതാണ്. അപ്പോൾ തന്റെ മകനും അതിൽ ഉൾപ്പെടുമെന്ന് അദ്ദേഹം കരുതി. കപ്പലിൽ കയറുന്നവരെയെല്ലാം രക്ഷപ്പെടുത്താമെന്നാണല്ലോ ആ കൽപ്പനയുടെ അർത്ഥം. ശിക്ഷയുടെ വാക്ക് മുൻകഴിഞ്ഞവരൊഴികെ ഇല്ലാമൻ സബഖ അലൈഹിൽ ഖൗലു എന്ന ഉപാധിയിൽ മകൻ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം അന്നേരം അറിഞ്ഞിരുന്നതുമില്ല. അങ്ങനെ മകൻ രക്ഷപ്പെടാൻ മാർഗം കാണാതെ വന്നപ്പോൾ മകന്റെ കാര്യത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് സങ്കടപ്പെട്ടു. വാസ്തവത്തിൽ അദ്ദേഹം ആ കൽപ്പന മനസ്സിലാക്കിയതിൽ അദ്ദേഹത്തിന് പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് അള്ളാഹു അദ്ദേഹത്തെ മനസ്സിലാക്കി. സ്വന്തം മകനെന്ന നിലക്ക് അവൻ ബന്ധപ്പെട്ടവനാണെങ്കിലും അവൻ ദുർവൃത്തനായ അഥവാ അവിശ്വാസിയായ ആളാണെന്ന നിലക്ക് അദ്ദേഹവുമായി ബന്ധം മുറിഞ്ഞുപോയിട്ടുണ്ടെന്നും അവൻ അവിശ്വാസികളുടെ കൂട്ടത്തിൽ നശിച്ചു പോകേണ്ടവൻ തന്നെയാണെന്നും അവിശ്വാസികളാരും പ്രവാചകന്റെ ആൾക്കാരായിരിക്കുകയില്ലെന്നും അള്ളാഹു അദ്ദേഹത്തെ അറിയിച്ചു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കുടുംബത്തിൽപ്പെട്ട സ്വന്തക്കാർക്കെല്ലാം രക്ഷകിട്ടുമെന്ന് നൂഹ് അലൈഹിസലാം ധരിച്ചു. ആ ധാരണ ശരിയല്ലെന്നും മതബന്ധത്തിൽ ഉൾപ്പെട്ട സ്വന്തക്കാർക്ക് മാത്രമാണ് രക്ഷാവാഗ്ദാനമുള്ളതെന്നും അള്ളാഹു അദ്ദേഹത്തെ പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പക്കൽ വന്ന ധാരണപ്പിഴവ് തിരുത്തിയതോടൊപ്പം തന്നെ കാര്യത്തിന്റെ യഥാർത്ഥം മനസ്സിലാക്കാതെ ഇതുപോലെ മര്യാദയില്ലാത്ത ചോദ്യവും അപേക്ഷയും മേലിൽ നടത്തരുതെന്നും അത് വിഡ്ഢികളുടെ സ്വഭാവമാണെന്നും അള്ളാഹു അദ്ദേഹത്തെ ഉപദേശിച്ചു. സംഗതി മനസ്സിലായ അദ്ദേഹം തന്റെ പക്കൽ വന്നുപോയ അവിവേകത്തെപ്പറ്റി പശ്ചാത്തപിക്കുകയും അള്ളാഹുവിനോട് മാപ്പിനും കരുണക്കും അപേക്ഷിക്കുകയും മേലിൽ ഇത്തരം അവിവേകങ്ങൾ തന്റെ പക്കൽ വന്നുപോകാതെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതും മനസ്സിരുത്തേണ്ടതുമായ ചില കാര്യങ്ങൾ: ഒന്ന്, നൂഹ് അലൈഹിസലാം തന്റെ മകനെപ്പറ്റി അള്ളാഹുവിനോട് സങ്കടം ബോധിപ്പിച്ചത് അള്ളാഹുവിന്റെ ഏതെങ്കിലും വിധിവിലക്കുകളെ അദ്ദേഹം ലംഘിച്ചുകൊണ്ടുള്ള ഒരു പാപകൃത്യമായിരുന്നില്ല. അദ്ദേഹം മനസ്സിലാക്കിയതിൽ വന്നുപോയ ഒരു അബദ്ധം മാത്രമാണത്. എങ്കിലും പ്രവാചകവര്യനും ദിവ്യ സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുമായി അദ്ദേഹത്തിന്റെ സ്ഥാനപദവിക്ക് യോജിച്ചതായിരുന്നില്ല ആ ചോദ്യം. ആ നിലക്ക് അതൊരു പാപമെന്നോണം ഗണിക്കപ്പെട്ടിരിക്കുകയാണ്. പാപമല്ലെങ്കിലും പ്രവാചകന്മാർ ഇങ്ങനെയുള്ള ന്യൂനതകളിൽ നിന്നും പരിശുദ്ധരായിരിക്കണമെന്നതാണ് ഇതിലടങ്ങിയ തത്വം. അതുകൊണ്ടാണ് പ്രവാചകന്മാരിൽ നിന്ന് നിസ്സാരമായ വല്ല പാകപ്പിഴവുകളും ഉണ്ടാകുമ്പോഴേക്കും ശക്തിയായ ഭാഷയിൽ അള്ളാഹു ഉടനെ തിരുത്തുന്നത്. രണ്ട്, ആഭിജാത്യം കൊണ്ടോ പ്രവാചകന്മാരടക്കമുള്ള മഹാന്മാരുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ടോ ആർക്കും അള്ളാഹുവിങ്കൽ രക്ഷകിട്ടുകയില്ല. ഓരോ വ്യക്തിയുടെയും രക്ഷാശിക്ഷകൾക്ക് നിദാനം ആ വ്യക്തിയുടെ വിശ്വാസവും കർമ്മവും തന്നെയായിരിക്കും. മൂന്ന്, കുടുംബപരമായ ചാർച്ചാബന്ധത്തേക്കാൾ ശക്തമായ ബന്ധം മതവിശ്വാസം വഴിയുള്ള ബന്ധമാകുന്നു. നൂഹ് അലൈഹിസലാമിന്റെ മകനും അദ്ദേഹവും തമ്മിൽ പിതൃപുത്ര ബന്ധമുണ്ടായിരുന്നിട്ടും അവൻ തന്റെ സ്വന്തക്കാരിൽപ്പെട്ടവനല്ല. ഇന്നഹു ലൈസമിൻ അഹ്ലിക് എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിങ്ങളുടെ വിമതസ്ഥരായ കുടുംബാംഗങ്ങൾക്ക് ഇസ്ലാമിൽ പരസ്പരം സ്വത്തവകാശം വരെ ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നതും.
2: വചനം 48. ഖീല, പറയപ്പെട്ടു, യാ നൂഹു, നൂഹേ, ഇഹ്ബിത്, നീ ഇറങ്ങുക, ബിസലാമിൻ, സമാധാനത്തോടെ, മിന്ന, നമ്മിൽ നിന്നുള്ള, വബറകാത്തിൻ, അനുഗ്രഹാശിസ്സുകളോടെയും, അലൈക, നിനക്കുള്ള, വഅല ഉമമിൻ, സമുദായങ്ങൾക്കുമുള്ള, മിമ്മൻ, യാതൊരുത്തരിൽപ്പെട്ട, മഅക, നിന്റെ കൂടെയുള്ള, വഉമമുൻ, ചില സമുദായങ്ങൾ, സനുമത്തിഉഹും, നാം അവർക്ക് സുഖാനുഭവം നൽകും, സുമ്മ, പിന്നീട്, യമസ്സുഹും, അവരെ ബാധിക്കും, മിന്ന, നമ്മളിൽ നിന്നുള്ള, അദാബുൻ, ശിക്ഷ, അലീമുൻ, വേദനയേറിയ.

മദീന മസ്ജിദ് നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുൽ ബാരി അസുബൈത്തി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്തുൽ ഹഷർ 18 മുതൽ 24 വരെയുള്ള ആയത്തുകൾ, സൂറത്തുൽ ഖുറൈശ്.

0: ഓഫ്.
1: ഹറമൈൻ ലൈവ് ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
5: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന, ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും, ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം, വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അഞ്ച് ആറ് ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: അൽ മുഅല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ മാഇദ 5-6 ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂടുന്നത് ഇതിലേക്കാണ്.
3: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
2: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
3: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
2: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
5: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു. വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു ഹൃദയ വസന്തം. പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമാണ്. ജനസമൂഹത്തിലേക്ക് നാം ഇതിനെ എത്തിച്ചു കൊടുക്കുന്നു. ഇന്ന് ഹൃദയ വസന്തം പരിപാടിയിൽ സൂറത്ത് ഹൂദിലെ 65-ാമത്തെ വചനത്തിന്റെ പഠനമാണ് നാം കേൾക്കുന്നത്. ഒട്ടകം സമൂദ് ഗോത്രത്തിലേക്കുള്ള ദൃഷ്ടാന്തം. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നു ബഹുമാനിയായ ജംഷീർ സലാഹി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 64-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. തമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രബോധനവും അതിനദ്ദേഹത്തിൻ്റെ ജനത സമൂദ് ഗോത്രത്തിൻ്റെ പ്രതികരണങ്ങളും അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച ദൃഷ്ടാന്തമായി നിയോഗിച്ച ഒട്ടകത്തെയും കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. പരിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തുൽ അഅ്റാഫിലും അതേപോലെ സൂറത്തുൽ ഫുസ്സിലത്ത്, സൂറത്തു ഷുഅറാ, സൂറത്തുൽ ഖമർ തുടങ്ങി പല അധ്യായങ്ങളിലും സൂറത്തുൽ ഫജ്ർ ഈ സമൂദ് ഗോത്രത്തെക്കുറിച്ച് അള്ളാഹു പ്രതിപാദിച്ചിട്ടുണ്ട്. വഇല സമൂദ അഖാഹും സ്വാലിഹൻ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഖദ് ജാഅതുകും ബയ്യിനതും മിർ റബ്ബികും ഹാദിഹി നാഖതുല്ലാഹി ലക്കും ആയ ഫദറൂഹ തഅ്കുലു ഫീ അർളില്ലാ വലാ തമസ്സൂഹ ബിസൂഇൻ ഫയഅഖുദക്കും അദാബുൻ അലീം. സൂറത്തുൽ അഅ്റാഫിൻ്റെ 73-ാമത്തെ വചനമാണിത്. നമ്മൾ പഠിക്കുന്ന ഈ സൂറത്തുൽ ഹൂദിലെ ഇതേ ആശയമുള്ള വചനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വഇല സമൂദ അഖാഹും സ്വാലിഹൻ, സമൂദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹിനെ നാം അയച്ചു. ആ സ്വാലിഹ് നബി അവരോട് എന്താണ് പറഞ്ഞത്? ഖാല യാ ഖൗമി ഇബ്ദുല്ലാ, അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, ഇബ്ദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഗൈറുഹു, അള്ളാഹുവല്ലാത്തൊരു ഇലാഹു നിങ്ങൾക്കില്ല. ഖദ് ജാഅതുകും ബയ്യിനതും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് വ്യക്തമായൊരു തെളിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഹാദിഹി നാഖതുല്ലാഹി ലക്കും ആയ, നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായിട്ട് അള്ളാഹുവിൻ്റെ ഒട്ടകമാണിത്. ആദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ട്. അതുകൊണ്ട് ഫദറൂഹ, ആ ഒട്ടകത്തിനെ നിങ്ങൾ വിട്ടേക്കുക. ഉക്കുൽ, അത് തിന്നുന്നതിന് വേണ്ടി. ഫി അർലില്ല, അള്ളാഹൻ്റെ ഭൂമിയിൽ, അള്ളാഹൻ്റെ ഭൂമിയിൽ നടന്നു തിന്നാൻ വേണ്ടി നിങ്ങൾ ആ ഒട്ടകത്തിനെ വിട്ടേക്കുക. വല തമസ്സൂഹ ബിസൂ ഇൻ, അതിന് നിങ്ങളൊരു ഉപദ്രവവും ചെയ്യരുത്. ഫ യഹുദക്കും അദാബുൻ അലീം, അങ്ങനെ നിങ്ങൾ ചെയ്താൽ വേദനയേറിയ ശിക്ഷ നിങ്ങളെ പിടികൂടും. അപ്പോൾ വളരെ വ്യക്തമായി സമൂദ് ഗോത്രത്തോട് സ്വാലിഹ് നബി പ്രബോധനം ചെയ്യുന്നതും അവരൊരു ദൃഷ്ടാന്തം ചോദിച്ചതും ആ ദൃഷ്ടാന്തമായി ആയത്തായി അള്ളാഹു ഒട്ടകത്തിന് നൽകിയതും ആ ഒട്ടകം ഭൂമിയിൽ സ്വതന്ത്രമായി നടന്നുകൊള്ളട്ടെ എന്നവർ ഓർമ്മിപ്പിക്കുന്നതുമൊക്കെയാണ് ഈ ആറാഫിൻ്റെ 73-ാമത്തെ ആയത്തിലും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, സമൂദ് ഗോത്രം അൽ ഖബീലത്തുൽ മഅറൂഫ അല്ലദീന കാനു യസ്കുനൂൻ അൽ ഹിജർ വമാ ഹൗലഹു മിൻ അർളിൽ ഹിജാസ് വ ജസീറത്തിൽ അറബ്, ഇന്നത്തെ സൗദി അറേബ്യ, പഴയ ഹിജാസൊക്കെ ഉൾക്കൊള്ളുന്ന ജസീറത്തുൽ അറബിലെ ഒരു സ്ഥലത്താണ് ഈ സമൂദ് ഗോത്രവും ജീവിച്ചിരുന്നത്. അവരിലേക്കാണ് അറസലല്ലാഹു ഇലൈഹിം അഖാഹും സ്വാലിഹൻ നബിയൻ യദ്ഉഹും മിനൽ ഈമാനി വത്തൗഹീദ് വയൻഹാഹും അനി ശിർക്കി വത്തൻദീദ്, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ശിർക്ക് ചെയ്യുന്നതിനെ വിരോധിച്ച് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കും ശരിയായ വിശ്വാസത്തിലേക്കും അവരെ ക്ഷണിക്കാൻ അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകനെ അവരിലേക്ക് നിയോഗിച്ചു എന്നാണ് സഅദി റഹമഹുല്ല ഇതിനെ വിശദീകരിച്ച് പറയുന്നത്. ദഅവത്തുഹു അലൈഹി സ്വലാത്തു വസ്സലാം മിൻ ജിൻസി ദഅവത്തി ഇഖ്വാനിഹി മിനൽ മുർസലീൻ, എല്ലാ അമ്പിയാക്കളും അവരിലേക്ക് അള്ളാഹു നിർദ്ദേശിച്ച ഓരോ ജനങ്ങളിലേക്കും ജനസമൂഹത്തിലേക്കും നിയോഗിച്ച അമ്പിയാക്കൾ എല്ലാവരും നിർവഹിച്ച അതേ ദൗത്യം സ്വാലിഹ് നബിയും സമൂദ് ഗോത്രത്തിൽ നിർവഹിക്കുന്നു. കാരണം എന്താണ്? അൽ അംറു ബി ഇബാദത്തില്ല, അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്നുള്ള കൽപ്പന. ബയാൻ അന്നഹു ലൈസലിൽ ഇബാദ് ഇലാഹുൻ ഗൈറല്ല, അല്ലല്ലാത്തൊരു ഇലാഹും അവൻ്റെ അടിമകൾക്ക് സൃഷ്ടികൾക്ക് ആരാധിക്കാനില്ല എന്നവരെ വ്യക്തമാക്കി കൊടുക്കുക. അപ്പോൾ അതാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാമും അവിടെ നിർവഹിച്ചിട്ടുള്ളത്. അങ്ങനെ നിർവഹിച്ചു. അപ്പോൾ ആ ജനത അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു അടയാളം വരണം എന്നാണ്. അള്ളാഹൻ്റെ പ്രവാചകനാണ് നീ എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണല്ലോ. അപ്പോൾ ഈ സമൂദ് ഗോത്രത്തിൻ്റെ പേര് ഒരു വ്യക്തിയിലേക്ക് ചേർത്തിട്ടാണ് ആ ഗോത്രത്തെ സമൂദ് ഗോത്രം എന്നു പറയുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചതും നമുക്ക് കാണാൻ പറ്റും. നൂഹ് നബിയുടെ മകൻ സാമിൻ്റെ പുത്രൻ, ഇറമിൻ്റെ പുത്രൻ, ആസിറിൻ്റെ പുത്രൻ സമൂദ്, ആ സമൂദിലേക്ക് ചേർത്തുകൊണ്ടാണ് സമൂദ് ഗോത്രം എന്ന് അവരെപ്പറ്റി പറയുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ പ്രത്യേകത പരിശുദ്ധ ഖുർആൻ വളരെ പല സ്ഥലങ്ങളിലും വിശദീകരിച്ചത് നമുക്കറിയാം. ആദ് സമുദായത്തിന് ശേഷം വക്കാനത്ത് സമൂദ് ബഅദ ആദ്, ആദു സമുദായത്തിന് അള്ളാഹു നശിപ്പിച്ചതിനു ശേഷമാണ് സമൂദ് ഗോത്രം അവിടെ വളർന്നു വരുന്നത്. അത് ഷാമിൻ്റെയും ഹിജാസിൻ്റെയും ഇടയിലുള്ള ഒരു വാദിൽ ഖുറ വമഹൗലഹു, അവിടെയാണ് അവരുടെ വമസാക്കിനുഹും മഷ്ഹൂറത്തുൻ, അവരുടെ താമസസ്ഥലം പ്രസിദ്ധമാണ്, ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ്. കാരണം എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരിക്കൽ തബൂക്കിലേക്ക് പോകുന്ന സമയത്ത് അതിലൂടെ സഞ്ചരിച്ചു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് പോയപ്പോൾ ഈ ഹിജറിൽ പിന്നെ സമൂദ് ഗോത്രത്തിൻ്റെ വീടുകൾ നിന്നിരുന്ന സ്ഥലത്ത് പ്രവാചകനും സ്വഹാബത്തും ഇറങ്ങി. അങ്ങനെ ജനങ്ങളും സമൂദ് ഗോത്രത്തിലെ സ്വാലിഹ് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ ജനതയും വെള്ളം കുടിച്ചിരുന്ന ആ കിണറും ആ ഒട്ടകം വെള്ളം കുടിക്കാൻ വേണ്ടി നിശ്ചയിച്ച ആ കിണറുമൊക്കെ അവർ കണ്ടു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് വിശദീകരിക്കപ്പെടുന്നത് കാണാൻ പറ്റും. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് പറഞ്ഞത്, ഞങ്ങൾക്കും എന്തു ചെയ്യണം, പിന്നെ ഒരു ദൃഷ്ടാന്തം വേണം എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹു അവരുടെ വാദമെന്നോണം അവരിലേക്ക് എന്തു ചെയ്യുന്നത്, പിന്നെ ഒരു ഒട്ടകത്തിനെ ഇറക്കി കൊടുക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമൂദ് ഗോത്രത്തിൻ്റെ ശക്തിയും അവരുടെ അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവും ബലവും അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. 74-ാമത്തെ ആയത്തിൽ സൂറത്തുൽ ആറാഫിൽ നമുക്കത് കാണാൻ പറ്റും. വദുക്കുറു ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദ് വബവ്വഅകും ഫിൽ അർളി തത്തഖിദൂന മിൻ സുഹൂലിഹ ഖുസൂറൻ വതൻഹിതൂന അൽജിബാല ബുയൂതൻ ഫദുക്കുറു ആലാ അല്ലാഹി വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. ആയത് സമുദായത്തിന് ശേഷം വദുക്കുറു, നിങ്ങൾ ഓർക്കണം, സമൂദ് ഗോത്രത്തോട് സ്വാലി നബി പറയാണ്, നിങ്ങൾ ഓർക്കണം, ഇത് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദ്, ആദ് സമുദായത്തിനു ശേഷം അവൻ നിങ്ങളെ പിൻഗാമികളാക്കി. വബവ്വഅകും ഫിൽ അർളി, നിങ്ങൾക്കവൻ ഭൂമിയിൽ വാസസ്ഥലമൊരുക്കി തന്നു. തത്തഖിദൂന മിൻ സുഹൂലിഹ ഖുസൂറൻ, അതായത് അതിലെ സമതലങ്ങൾ നിങ്ങൾ സൗദങ്ങൾ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അവിടെയുള്ള സമതലങ്ങളിൽ. വതൻഹിതൂന അൽജിബാല ബുയൂതൻ, മലകൾ വെട്ടിയെടുത്ത് നിങ്ങൾ വീടിനൊക്കെ വലിയ വലിയ പാറകൾ തുരന്ന്. വസമൂദല്ലദീന ജാബു സ്വഹ്റ ബിൽവാദ്, താഴ്വരകളിലെ പാറകൾ തുരന്ന് വീടുണ്ടാക്കിയിരുന്നു സമൂദ് ഗോത്രം എന്ന് വേറെ സൂറത്തുൽ ഫജറിൽ നമുക്ക് കാണാൻ പറ്റും. സ്വാലിഹ് നബി ഇവിടെയും അവരുടെ അവർക്കല്ല കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഫദുക്കുറു ആലാ അല്ലാ, അള്ളാഹു നിങ്ങൾക്കു ചെയ്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. വലാത്ത് സൗഫിൽ അർളി മുഫ്സിദീൻ, നിങ്ങൾ അഹങ്കാരികളായി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, അതിരുവിട്ട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അവർക്ക് അള്ളാഹു കൊടുത്ത വലിയ അനുഗ്രഹമാണ് വലിയ വലിയ വീടുണ്ടാക്കാൻ, അല്ലെ, വലിയ പാറകൾ തുരന്നവർ വീടുണ്ടാക്കി സമതലങ്ങളിൽ, പാറ താഴ്വരകളിൽ അവർ വലിയ വലിയ സൗധങ്ങളുണ്ടാക്കി. അതൊക്കെ അള്ള കൊടുത്ത അനുഗ്രഹമാണ്, അത് നിങ്ങൾ ഓർക്കണം, ആ അള്ളാനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് സമൂദ് ഗോത്രത്തോട് സ്വാലിഹ് നബി ഓർമ്മിപ്പിക്കുകയാണ്. അവരുടെ പ്രതികരണം നമുക്കറിയാം. ഖാലൽ മല ഉല്ലദീനസ്തക്ബറു മിൻ ഖൗമിഹി ലില്ലദീനസ്തുദ്ഇഫു ലിമൻ ആമന മിൻഹും അതഅലമൂന അന്ന സ്വാലിഹൻ മുർസലുൻ മിർ റബ്ബി ഖാലു ഇന്നാ ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ. ഖാലൽ മല ഉല്ലദീനസ്തക്ബറു മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയിൽപ്പെട്ട അഹങ്കാരികളായ പ്രമാണിമാർ, ഖാല പറഞ്ഞു, അൽ മലഉ പ്രമാണിമാർ, അല്ലദീനസ്തക്ബറു അഹങ്കാരികളായ പ്രമാണിമാർ, മിൻ ഖൗമിഹി സ്വാലിഹ് നബിയുടെ ജനതയിൽപ്പെട്ട സമൂദ് ഗോത്രക്കാരായ, ആരോടവർ പറഞ്ഞു, ലില്ലദീന ഒരു കൂട്ടരോട്, ഉസ്തുദഇഫു ദുർബലരായി വളരെ അധകൃതർ എന്ന് അവരുടെ വിശ്വാസത്തിൽ അവരുടെ കണ്ണിൽ അവർ കണ്ടിരുന്ന ആളുകൾ. അവരാരാണ്? അവർ വിശ്വാസികളായി സ്വാലിഹ് നബിയിൽ വിശ്വസിച്ച പാവപ്പെട്ട കുറച്ചാളുകൾ. അവരോട് പറഞ്ഞു, ലിമൻ ആമന മിൻഹും അതഅലമൂന, നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, അറിയുന്നുണ്ടോ, ഉറപ്പുണ്ടോ, അന്ന സ്വാലിഹൻ മുർസലുൻ മിർ റബ്ബിഹി, സ്വാലിഹ് അള്ളാഹുവിൽ നിന്ന് അയക്കപ്പെട്ട ഒരാൾ തന്നെയാണ് നിങ്ങൾക്കറിയോ എന്നാണ് ഈ പ്രമാണിമാർ വിശ്വസിച്ച സാധുക്കളായ ആളുകളോട് ചോദിക്കുന്നത്. ഖാലു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞത്, ഇന്നാ ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ, തീർച്ചയായും ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരാണ്, സ്വാലിഹ് നബിനെ ഏതൊന്നുമായി അയക്കപ്പെട്ടിട്ടുണ്ടോ അതിൽ ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട് എന്ന് അവർ തീർത്ത് പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ അള്ളാഹു അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളും അവരുടെ നിലപാടുകളുമാണ്. അപ്പോൾ തിരിച്ചവർ വീണ്ടും പറയുന്ന ഖാലല്ലദീനസ്തക്ബറു, ഈ ചോദ്യം ചോദിച്ച അഹങ്കാരികളായ ഈ പ്രമാണിമാർ തിരിച്ചു വീണ്ടും പറയാണ്, ഇന്നാബില്ലദി ആമൻതും ബിഹി കാഫിറൂൻ, എന്നാൽ നിങ്ങൾ ഏതൊന്നും വിശ്വസിക്കുന്നുണ്ടോ അതിൽ ഞങ്ങൾ എന്ത് ചെയ്യാണ്, അവിശ്വസിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതിൽ ഞങ്ങൾ ഇന്നാ, തീർച്ചയായും ഞങ്ങൾ കാഫിറൂൻ, ഞങ്ങൾ നിഷേധിക്കുകയാണ് ഏതിൽ, ബില്ലദി ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞ ഈ വിഷയത്തിൽ. കാരണം എന്താണ്, ഹമലഹും അൽ കിബിർ, കിബിർ അഹങ്കാരമാണ് അവരെ നയിക്കുന്നത് അല്ലേ, സാധുക്കളായി ആളുകൾ വിശ്വസിച്ച കൂട്ടത്തിലൊന്നും ഞങ്ങൾ ഉണ്ടാകൂല. ആ അഹങ്കാരം തലക്ക് കയറി അവരെന്താ ചെയ്തത്, ഫഖറു നാഖത വഅതൂ അൻ അംരി റബ്ബിഹിം വഖാലു യാ സ്വാലിഹ് ഇത്നാ ബിമാ തഅദുനാ ഇൻ കുന്ത മിനൽ മുർസലീൻ ഫഖറു അന്നാക്ക. ആ ഒട്ടകത്തിനെ അള്ളാഹു ദൃഷ്ടാന്തമായി അവരിലേക്ക് നിയോഗിച്ച ആ ഒട്ടകത്തിനെ അവർ വെട്ടിക്കൊലപ്പെടുത്തി, അറുത്തുകളഞ്ഞു. ഫഖറു അന്നാക്കത്ത വഅതൂ അൻ അംരി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ കൽപ്പനയെ അവർ ധിക്കരിക്കുകയും ചെയ്തു. വഅതൂ, അവർ ധിക്കരിച്ചു, അൻ അംരി കൽപ്പനയെ തൊട്ട്, റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിൻ്റെ, വഖാലു, എന്നിട്ട് അവർ വെല്ലുവിളിക്കാണ്, യാ സ്വാലിഹ് സ്വാലിഹ, ഇഹ്തിന, നീ ഒന്ന് കൊണ്ടുപോവാ ഞങ്ങൾക്ക്, ബിമ തഅദുന, നീ ഞങ്ങളോട് പറഞ്ഞ ആ വാഗ്ദാനം, കരാർ, ശിക്ഷ വരുന്നു പറഞ്ഞല്ലോ, അതിങ്ങോട്ട് വരട്ടെ. ഇൻ കുന്ത, നീയാണെങ്കിൽ, മിനൽ മുർസലീൻ, നീയൊരു പ്രവാചകനാണെങ്കിൽ, ആ ശിക്ഷയൊന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നവരുടെ ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഈ വെല്ലുവിളിക്ക് ഉള്ള മറുപടി അവിടെ കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജനതയുടെ സ്വഭാവമാണ് ഇവിടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ സ്വഭാവത്തിലൂടെ പിന്നെ മുന്നോട്ട് പോയി, അതായത് അവരുടെ തൊട്ട് മുമ്പ് ജീവിച്ച ആദ് സമുദായത്തിൻ്റെ അവസ്ഥ അവർക്ക് വലിയൊരു പാഠമാണ്. ആ പാഠം അവർ മനസ്സിലാക്കാതെയാണ് അവരുടെ ഈ കളികൾ. അത് ഉൾക്കൊള്ളാം. അത് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്വാലിഹ് നബി അലൈഹിസ്സലാം, അല്ലേ? സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കണം. ആ ഓർമ്മിപ്പിക്കൽ അവർ ഗൗരവത്തിലെടുക്കാതെ, സ്വാലിഹ് നബിൻ്റെ കൂടെ ദുർബലരായ കുറേ പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് ഈ അഹങ്കാരത്തിൻ്റെ മാർഗമാണ് ആ പ്രമാണിമാരായ ആളുകൾ അവർ സ്വീകരിക്കുന്നത്. വളരെ വ്യക്തമായി സ്വാലിഹ് നബി അവരെ ഓർമ്മപ്പെടുത്തി, യാ ഖൗമി ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും, ആയ എൻ്റെ ജനങ്ങളെ, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകാണ്, ഇത് നിങ്ങൾക്കൊരു ദൃഷ്ടാന്താണ്. ഫദർ റുഹാത്ത് കുൽഫി അർലില്ല, അള്ളാഹൻ്റെ ഭൂമിയിൽ അത് സ്വതന്ത്രമായി തിന്നു നടക്കട്ടെ, അതിനെ നിങ്ങൾ വിട്ടേക്കൂ. വല തമസ്സുഹാ ബിസൂ ഇൻ, അതിനെ നിങ്ങൾ ഉപദ്രവിക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്ത ഫയഖുദക്കും അദാബുൻ ഖരീബ്, നമ്മൾ നേരത്തെ സൂറത്തു അഅ്റാഫിൽ കേട്ട അതേ ആശയമുള്ള വചനമാണ് സൂറത്തുൽ ഹൂദിലെ ഈ 64-ാമത്തെ വചനം. അപ്പോൾ അവിടെ നമുക്കറിയാം, ഇമാം സഈദ് റഹ്മത്തുള്ള വിശദീകരിക്കുന്നുണ്ട്, ആ ഒട്ടക ലഹാ ഷുർബും മിനൽ ബഅരി യൗമൻ, ആ ഒട്ടകത്തെ നാക്കത്തിന് ഒരു ദിവസം കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ, എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ പാല് അവർക്കെല്ലാവർക്കും കുടിക്കാം. അതേപോലെ അവർക്കും നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസം ഊഴമിട്ട് കുടിക്കണം കിണറ്റിൽ നിന്ന് വെള്ളം എന്നാണ് തീരുമാനിച്ചത്. അതേപോലെ ആ ഒട്ടകം സ്വതന്ത്രമായി നടക്കണം അള്ളാഹൻ്റെ ഭൂമിയിൽ, അതിനെ തീറ്റുകയോ അതിനെ ഉപദ്രവിക്കുകയോ ഒന്നും നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല, പക്ഷെ അതിനെങ്ങൾ എന്ത് ചെയ്യരുത്, ഉപദ്രവിക്കരുത് എന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ അതിനവരെന്ത് ചെയ്തത്, ഫഅഖറൂഹ, 65-ാമത്തെ വചനം, അവരതിനെ വെട്ടിക്കൊന്നു. ഫഖാല, അപ്പോൾ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, തമത്തഊഫി ദാരിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ എന്ത് ചെയ്യുക, സുഖമനുഭവിച്ചു കൊള്ളുക, ആസ്വദിച്ചോളിയും. എത്ര ദിവസം, സലാസത്ത അയ്യാം, ഇനി നിങ്ങൾക്ക് 3 ദിവസമേ ഉള്ളൂ. ദാലിക വഅദുൽ ഗൈറു മക്ദൂബ്, അത് തെറ്റാനിടയില്ലാത്തൊരു വാഗ്ദാനാണ്, ആ ശിക്ഷ നിങ്ങൾക്ക് വരുന്ന ചെയ്യും. 3 ദിവസത്തിൻ്റെ അപ്പുറം നിങ്ങൾക്ക് അള്ളാഹൻ്റെ ശിക്ഷ വന്നെത്തുക തന്നെ ചെയ്യും എന്ന് സ്വാലിഹ് നബി അവർ ഉറപ്പെടുത്തുകയാണ്. ഏതായാലും ആദ് സമൂദ് ഗോത്രവും അവരിലേക്ക് നിയോഗിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ പ്രബോധനവും ആ ജനതയിലേക്ക് അള്ളാഹു നിയോഗിച്ച ഒട്ടകവും ഒരുപാട് ഗുണപാഠങ്ങളും ചരിത്രത്തിൽ ഉറപ്പെടുത്തലാണ് നമുക്ക് നൽകുന്നത്. അള്ളാഹു അല്ലാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
7: ജസാക്കുമുള്ള ഖൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്ത് ഹൂദിലെ 65-ാമത്തെ വചനത്തിൻ്റെ പഠനമാണ് ഒട്ടകം സമൂദ് ഗോത്രത്തിലേക്കുള്ള ദൃഷ്ടാന്തം. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് ബഹുമാനായ ജംഷീർ സലാഹി.
9: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം

0: ജീവിതവും നമ്മുടെ കുടുംബ ജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ ഒരു പേജ് മനഃപ്പാഠമാക്കുവാനുള്ള അവസരമാണ് ഈ പ്രോഗ്രാം. ഇന്ന് 410-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. ഷെയ്ഖ് സഅദ് അൽ ഗാമിദിയാണ് പാരായണം നിർവഹിക്കുന്നത്.

0: الحق ولا يستخفنك الذين لا يوقنون.
1: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. ആവർത്തിച്ചുള്ള കേൾവിയിലൂടെ വിശുദ്ധ ഖുർആനിലെ ഒരു പേജ് പൂർണ്ണമായും മനപ്പാഠമാക്കുവാനുള്ള അവസരമാണ് ഈ പ്രോഗ്രാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് 410-ാമത്തെ പേജിൻ്റെ പാരായണമാണ്. നിർവഹിച്ചത് ഷെയ്ഖ് സാദൽ ഗാമിദി.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത് ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കിത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
2: അതിരുകൾ.
3: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
2: അതെ, നല്ലൊരു, നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതു തരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള് അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുന്നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തോഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അല്ലാ നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

0: സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ. ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂൻ സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അലാ അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ. ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു, വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമല്‍ ലിയുന്ദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പറയണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഖയ്യിമൽ ലിയുൻദിറ ബസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ الذين يعملون الصالحات أن لهم أجرا حسنا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. ഖയ്യിമല്ലി, മൻ അവിടെ തൻവീൻ ശേഷം ലാമ്, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീനിന് പകരൊരു ഫതഹ് ഇട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ്. ഖയ്യിമല്ലിയുന്ദിറ ഈ രൂപത്തിൽ, അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്ദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുന്ദിറ ബസൻ ശദീദ, ബസൻ ശദീദ. സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബസൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമിൽ, ഷദീദമിൻ. ഇനി മിൻ, നൂന്, നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബില ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല.
1: മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ الذين يعملون الصالحات ان لهم
0: ان نون شد വന്നു മണിക്കണം
1: ان لهم اجرا حسنا اجرا حسنا
0: راء التنوين ശേഷം ഹ ഇൽഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ
1: ان لهم اجرا حسنا.
0: ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ.
1: ഖയ്യിമൽ ലിയുൻദിറ,
0: അവിടെ ലിയുൻദിറ, ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഖയ്യിമൽ ലിയുൻദിറ ബസൻ,
0: ഹംസയെ ഖൽഖല ചെയ്യരുത്, ബസൻ അല്ല.
1: ബസൻ ശദീദം മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ.
0: മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്,
1: മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി,
0: പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല, സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം.
1: അന്നലഹും അജ്, ജീമിനെ ഖൽഖല ചെയ്യണം. അജ്റൻ ഹസന,
0: ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓദാം.
1: അൽഹംദുലില്ലാഹ്.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തു റഹ്മാൻ 39 മുതൽ 57 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: فبأي آلاء ربكما تكذبان.
1: ജസാക്കും അല്ലാഹു ഖൈറ. കുഞ്ഞു കാര്യങ്ങളുടെ പാരായണമായ കിഡ്സ് ടൈമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുർ റഹ്മാൻ 39 മുതൽ 57 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽ ജുനി.

അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ ഓരോ ജുസ്ഇ വീതം ദിവസവും കേട്ട് പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരു അവസരമാണ് പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി

ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ ജുസ് ആണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 29-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 29-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം പഠിച്ചത് സൂറത്തുൽ അഹ്സാബിലെ 29-ാമത്തെ വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ ഇന്ന് സൂറത്തു ഗാഫിർ മുതൽ സൂറത്തു അശ്ശൂറ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് അബ്ദുള്ള അൽ മത്രദ്.